0: വചനങ്ങളിലൂടെ.
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

Radio Suno 91.7 FM. Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനു. കൂടെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും വളരെ സമാധാനം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടാകും. ഈ ചിന്തകൾ എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ വെയിറ്റ് ഉള്ളൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റില്ല. ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ വെയിറ്റ് എവിടെയെങ്കിലും വെക്കേണ്ടതായിട്ട് വരും. നമുക്ക് കൈ വേദനിക്കും, നമുക്ക് ശരീരം മൊത്തം വേദന എടുക്കും. അപ്പൊ നമ്മുടെ മനസ്സിലും ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനസ്സും അതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടാകും. നമ്മുടെ ബ്രെയിൻ പോലും മര്യാദക്ക് വർക്ക് ചെയ്യില്ല, ഭയങ്കര ടയേർഡ് ആയിട്ട് പോകും. അതുകൊണ്ട് മനസ്സിലെ ഭാരങ്ങളെല്ലാം മാറ്റിവെക്കണം. മാറ്റിവെച്ചിട്ട് നല്ല ഫ്രഷ് മൈൻഡോടുകൂടി രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അതും ഒന്നും പെൻഡിങ്ങിലൊന്നും വെക്കാതെ മടി മടി മടി ആ കാര്യം തന്നെ നിങ്ങളുടെ അടുത്ത് മാറ്റി നല്ല ഫ്രഷായിട്ട് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഉണർവ് ഉണ്ടാവും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. അപ്പൊ കേട്ടോണ്ടേ ഇരിക്കുക, ഇത് റേഡിയോ സുനോ.

റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചിന്തകൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിന്തകൾ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെല്ലാം ആലോചിച്ചു കൂട്ടുന്നുണ്ട്. പല കാര്യങ്ങളും, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടും, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും, ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണോ അത് നമ്മൾ ആലോചിക്കാറുണ്ട്. അങ്ങനെ പൊതുവിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, ചുമ്മാതിരിക്കുകയാണെങ്കിൽ കൂടി നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സും നമ്മുടെ ബ്രെയിനും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാകും. അപ്പൊ ഈ ചിന്തകൾക്ക് ഭാരം കൂടുമ്പോഴാണ് നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാറില്ല, ഒരു ഹെവിനെസ്, നമ്മുടെ തലയിലേക്ക് ഒരു ഹെവിനെസ് തോന്നിക്കഴിഞ്ഞാൽ അയ്യോ എന്തോ പോലെ എൻ്റെ തലയിൽ ഭയങ്കര വെയിറ്റ് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നില്ല. ആ ചിന്തകൾക്ക് ഭാരം കൂടുമ്പോഴുണ്ടാകുന്ന ഒരു ഹെവിനെസ് ആണ്. അപ്പൊ അത് പെട്ടെന്ന് കളയാനായിട്ട് നമുക്ക് എന്താണോ ഒരു റിഫ്രഷ്മെന്റ് കിട്ടുന്നത്, ഓരോരുത്തർക്കും ഓരോന്നിരിക്കും. ചിലർക്ക് ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആകും. അപ്പൊ അങ്ങനെ ഒരു ഹെവിനെസ് ഒക്കെ തോന്നുമ്പോൾ എന്താണോ നമുക്കൊരു റിഫ്രഷ്മെന്റ് തരുന്നത്, അത് നമ്മൾ ചെയ്തിട്ട് നമ്മളത് ഓക്കെ ആക്കി മാറ്റണം കേട്ടോ. അല്ലാതെ ആ ഒരു ഹെവിനെസ് കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൻഡ്.

ഒരാളെ കുറിച്ച് മോശപ്പെട്ട ചിന്തകൾ എപ്പോഴാ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. നമുക്കൊരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അവരെ പറ്റി നമ്മൾ പിന്നെ മോശപ്പെട്ട ചിന്തകൾ സംസാരിക്കും. മോശപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിൽ അവരെ പറ്റിയിട്ട് നല്ലതൊന്നും പിന്നെ ചിന്തിക്കില്ല. അത്രയും നാൾ ഭയങ്കര സ്നേഹത്തോടെ നടന്നതാണെങ്കിൽ കൂടി നമുക്ക് ഒരു രീതിയിൽ അവരോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും കാലം ചെയ്തു തന്ന നന്മകളെല്ലാവരും നമ്മൾ മറക്കും. അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാം മറന്നിട്ട് പിന്നെ നമുക്ക് ദേഷ്യം മാത്രമായിരിക്കും. ദേഷ്യത്തോടു കൂടിയിട്ടായിരിക്കും അവരോട് സംസാരിക്കുന്നത്, മറ്റുള്ളവരോടും അവരെക്കുറിച്ച് ദേഷ്യത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇത് മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ? അവർക്കാണോ പ്രശ്നം ഉണ്ടാവുക, അതോ നമുക്കാണോ പ്രശ്നം ഉണ്ടാവുക? നമ്മളൊരാളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കല്ല, നമുക്ക് തന്നെയാണ്.

പ്രശ്നം ഉണ്ടാവുക. കാരണം നമ്മളെ തന്നെയാണ് നെഗറ്റീവ് ചിന്തകൾ ചിന്തിച്ച് ചിന്തിച്ച് നമ്മളെ മോശക്കാരാക്കുന്നത്, അല്ലാതെ അവർക്കല്ല ഒന്നും സംഭവിക്കുന്നത്. അവർ കൂളായിട്ടിരിക്കുന്നുണ്ടാകും. നമ്മൾ പകരം ഡേർട്ടി മൈൻഡ് ഉള്ള ആൾക്കാരായിട്ട് മാറും. ഈ ഡേർട്ടി മൈൻഡ് വന്നാൽ എന്താ പ്രശ്നം? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ ഞാൻ ചച്ചു.

കേട്ടോണ്ടിരിക്കുന്നത് ഈ മോർണിംഗിൽ ഇത് റേഡിയോസിനോ കൂടെ ഞാൻ ചച്ചു. നമ്മൾക്ക് എല്ലാവർക്കും ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ നല്ലത് ചിന്തിക്കണോ നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കണോ എന്ന്. ഇത് രണ്ടും നമ്മുടെ ഓപ്ഷനാണ്. അപ്പൊ നല്ല കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്മ വരുന്നു മാത്രമല്ല, നമ്മുടെ ചുറ്റിലുമുള്ളവരോടും ആ ഒരു നന്മ തന്നെ ആയിരിക്കും സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും നമുക്കും അങ്ങനെ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും. കാരണം ആ രീതിയിൽ മാത്രമല്ലേ നമ്മൾ ഒരാളോട് പെരുമാറുള്ളൂ. എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത് അത് മാത്രമേ നമുക്ക് പുറത്ത് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഉള്ളിലൊന്ന് വെച്ചിട്ട് മറ്റൊന്ന് പെരുമാറിക്കഴിഞ്ഞാൽ അത് ആക്ടിങ്, അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു പോയിന്റിൽ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഒരു റിയൽ വ്യക്തിത്വം അത് പുറത്തേക്ക് വരും. അത് എത്ര തന്നെ നമ്മൾ മാസ്ക് വെച്ചിട്ട് മൂടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു പോയിന്റിൽ അത് പുറത്തു വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കും നല്ലതാണ്, നമ്മുടെ കൂടെയുള്ളവർക്കും അത് നല്ലതായിരിക്കും. അത് എങ്ങനെയാണ് കഴിഞ്ഞാലും ആരോഗ്യപരമായിട്ടും അത് തന്നെയാണ് നല്ലത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Stay tuned.

കുളിര കൊഞ്ചും കുയില കൂടെ പുയല കാറ്റിൻ മകള മഴയിൽ വീശും മണ്ണിൻ മണമ മനസോറ രസിട്ടാടി

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're home.
6: മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരുപറ്റം കഥാപാത്രങ്ങൾ, നമ്മളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ. മലയാളികൾ തമാശകൾ പറയുമ്പോൾ പഴഞ്ചൊല്ല് പോലെ കടന്നു വരുന്ന ചില ഡയലോഗുകൾ പോലുമുണ്ട്. എപ്പോൾ കേട്ടാലും ചിരി വരുന്ന, മനസ്സിലേക്ക് ഓടി വരുന്ന രംഗങ്ങൾ. വർഷങ്ങളോളം മലയാളികളെ ചിരിപ്പിച്ച രംഗങ്ങൾക്ക് പിന്നിൽ അദ്ദേഹമുണ്ടായിരുന്നു. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സലീം കുമാർ പല ഭാവങ്ങളിലൂടെ, പല രൂപങ്ങളിലൂടെ, തനതായ വാചക കസർത്തുകളിലൂടെ അദ്ദേഹം മലയാളികളെ ആകെ ചിരിപ്പിച്ചിരുത്തി. നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പറഞ്ഞു ചിരിക്കുന്ന പുനരുപയോഗമുള്ള അല്ലെങ്കിൽ മേന്മയുള്ള അദ്ദേഹത്തിൻ്റെ കോമഡികൾ. ആ ചിരിപ്രയോഗങ്ങൾ ഒരിക്കലും മലയാളികൾക്ക് മറക്കാനാവില്ല. ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിരുന്നു. അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ പ്രകടനത്തിന് 2005 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലൂടെ 2013 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. മലയാളികൾ ഒരിക്കലും മറക്കാത്ത സാന്നിധ്യം സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും സാംസ്കാരിക കേരളത്തിന് വലിയൊരു ശൂന്യത തന്നെയാണ് സൃഷ്ടിക്കുന്നത്.

0: ഓക്കെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: Malabar Golden Diamonds. Morning Safari.
5: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരുടെയും നല്ല മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ആദ്യം മെസ്സേജുകളിലേക്കൊന്ന് പോവുകയാണ്. ആദ്യം അയച്ചിട്ടുള്ളത് നമ്മുടെ ഷാജു ശ്രീധറാണ്. നൈജീരിയയിൽ നിന്നാണ് ആളുടെ നമസ്കാരം എത്തിയിട്ടുള്ളത്. തിരിച്ചു നല്ലവരുടെയും അദ്ദേഹത്തിനും നമ്മൾ വിഷ് ചെയ്യുന്നു. സി പി ബേബി, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുരളി, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷൈൻ കുമാറിൻ്റെ ഗുഡ് മോർണിംഗ് ആൻഡ് ശുഭദിനം എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. തിരിച്ചു ഒരു നല്ല ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ തത്ത ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവന്തിക്ക് കുട്ടി എല്ലാവർക്കും പീസ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് അരുൺ എസിൻ്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അരുൺ എസ്, ഒരു നല്ല ഡേ. അരുണും നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ടു റേഡിയോ സുനോ ഫ്രം അഫ്ര, അഫ്രീൻ ആൻഡ് ഐസം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. സിയാദിൻ്റെ അക്കൗണ്ടിൽ നിന്നും അവർക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് നിസ, നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. പ്രഭു മാടമ്പിക്കാട്ടിലാണ്. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും നമ്മൾ പറയുകയാണ്. നെക്സ്റ്റ് ഷബിൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഷബിൻ, ഗുഡ് മോർണിംഗ് ഫ്രം സുലൈഖ ബിർള പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇഫ്തിഹാറുദ്ദീൻ, പ്രദീപ്, രാജേഷ്, അതോടൊപ്പം തന്നെ ദിൽഷാദ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ധുവക്കുട്ടിയുടെ മെസ്സേജാണ്. ഗ്രേഡ് 4A സ്പ്രിംഗ് ഫീൽഡിലാണ് പഠിക്കുന്നത്. ന്യൂഹ് ഗ്രേഡ് 1B MES ഇന്ത്യൻ സ്കൂളിലാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും നല്ലൊരു മോർണിംഗ് മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖാണോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സലീം മൂക്കുതൽ, അദ്ദേഹമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. സലീം കുമാറിന് ആദരാഞ്ജലികൾ എന്നുകൂടി അദ്ദേഹം മെസ്സേജിൽ പറയുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് കൃഷ്ണ. ഗുഡ് മോർണിംഗ് നിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അൻസൽ ഹബീബ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അൻസൽ. ടുഡേ മൈ ബർത്ത്ഡേ. ആരാണ്? ഉമേഷ് ആണല്ലേ. ഇന്ന് ഉമേഷിൻ്റെ ബർത്ത്ഡേ ആണ്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഉമേഷിന് വളരെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു. ഹായ്, ഐ എം പ്രീജു ഫ്രം സെയിലിയ. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ. ഹായ് പ്രീജു, ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രം ആര്യൻ, ബിർള പബ്ലിക് സ്കൂൾ 4G ആര്യൻ പഠിക്കുന്നത്. അപ്പോൾ ആര്യനും ഒരു നല്ല മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും വരാം. പക്ഷേ അതിന് മുൻപായിട്ട് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക്.

0: ഫാമിലിയോ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. Expert trainers, group classes, personal training, nutrition guidance, premium equipments thodangi niravadi saugaryangal. A new destination for fitness, strength, community. Falcon Fitness.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Hi, I'm Shane Nigam.
0: You're listening to
2: Radio Suno 91.7. Kete kete kootu koda.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

ജിലേബി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടിങ്ങനെ പോകുന്ന സമയമാണ്. ജൂൺ 7 തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ്. എല്ലാവർക്കും വളരെ വളരെ നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു ചെറിയ ചോദ്യത്തിലേക്ക് ഒന്ന് പോവുകയാണ്. നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് പോയിട്ട് ഒരു ചെറിയ ചോദ്യം കേട്ടോ. ഒരു രസമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ചോദിക്കാനായിട്ടുള്ളത്. ഇത് എവിടെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി കേട്ടോ. പോയട്രി മൗണ്ടൻ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ഉണ്ട്. അത് ശരിക്കും അങ്ങനത്തെ മൗണ്ടൻ അല്ല. അതായത് പല ബ്ലോക്കുകൾ മനുഷ്യർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതായത് പല കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തൊരു നിർമ്മിതിയാണ് എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റും. ആയിരക്കണക്കിന് കവിതകൾ കൊത്തിവെച്ച കുറച്ച് ബ്ലോക്ക്സാണ്. പക്ഷെ ഇതിന് പേര് വിളിക്കുന്നത് പോയട്രി മൗണ്ടൻ എന്നാണ്. ഇത് എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? പോയട്രി മൗണ്ടൻ അതെവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചെറിയ ചോദ്യം. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത്. അവന്തിക്ക് കുട്ടി ആദ്യം തന്നെ സെർച്ച് ചെയ്ത് ഉത്തരവുമായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി, കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ആമിന മോയിസ് ഹൈസിൻ ഫ്രം ഭവൻസിൽ നിന്നാണ് അവരുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ഇതാണ്, പോയട്രി മൗണ്ടൻ ഇതെവിടെയാണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് സെർച്ച് ചെയ്തിട്ട് തന്നെ കുട്ടികൾക്ക് ഉത്തരങ്ങൾ അയക്കാം കേട്ടോ. 5000917 ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ബിനോയ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദ് ഷബാൻ ആൻഡ് ഷസ. ഓക്കെ, ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് DK എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് റേഡിയോ സുനു എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ സ്നേഹജിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സ്നേഹജ്. വിജയൻ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് സന ആൻഡ് ഉദിത് ഫ്രം ഭവൻസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. സനയ്ക്കും ഉദിത്തിനും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഹർഷിക നന്ദിക ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് അവർക്കും ഫാമിലിക്കും വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. പിന്നെ വന്നിരിക്കുന്നത് ഷിഹാബുദ്ദീൻ ആണ്. കുറച്ചൊരു കൺഫ്യൂഷൻ സെർച്ച് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കാണാൻ സാധിക്കും, പക്ഷേ റൈറ്റ് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും. ജാഹിദ് ആൻഡ് വാഹിദ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നു. അവർക്ക്

അല്ല, അതായത് മനുഷ്യൻ നിർമ്മിച്ച അല്ലെങ്കിൽ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള, അതായത് കോൺക്രീറ്റ് ബ്ലോക്കുകളൊക്കെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു നിർമ്മിതി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റും. ആയിരക്കണക്കിന് കവിതകൾ കൊത്തിവെച്ച പല ബ്ലോക്കുകളാണിത് കേട്ടോ. അപ്പോൾ ഈ ബ്ലോക്കുകൾക്ക് എല്ലാം കൂടെ പിന്നെ വിളിക്കുന്ന ഒരു പേരായിട്ടത് പോയട്രി മൗണ്ടൻ എന്നൊരു രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെവിടെയാണ്, ഏത് രാജ്യത്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷേ ഒന്ന് ഒരു ചെറിയ കൺഫ്യൂഷൻ അതിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാലും കുറച്ച് അധികം പേർക്ക് റൈറ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ മുഹമ്മദ് ഷഹാനൻ ജസ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഷബീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ പൂച്ചിക്കൊല്ലം സുപ്രഭാതം പറയുന്നു, തിരിച്ചും നല്ലൊരു സുപ്രഭാതം നമ്മളെ വിഷയുന്ന ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ നൈക്കയും നിയാനും ജോയിൻ ചെയ്യുന്നുണ്ട് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്ന്. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകേണ്ട ടൈമാണ്. ഗുഡ് മോർണിംഗ് എസ് എച്ച് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാനായിട്ട് പോണ. ഐദ് എത്തിയിട്ടുണ്ട്, ഐദിനും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് കേൾക്കുന്നത് സുനോ ബോളിവുഡ് ദിൽ സേലെ പാട്ട്.

0: ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
1: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ.
0: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: I'm coming to save Malayalam cinema.
3: Distributed by Home Screen Entertainment and online streaming partner Simply South.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: ഒരു ചെറിയ ചോദ്യത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഉത്തരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. June 7 ഞായറാഴ്ച ദിവസം മോർണിംഗ് സവാരി കേട്ടിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. നമ്മുടെ ഏതൻ, എവ്ലിൻ, എസ് ഖാൻ അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഓക്കെ, അവരൊരു ഉത്തരം അയച്ചു തന്നിട്ടുണ്ട്. ഈ പോയം മൗണ്ടനും പോയട്രി മൗണ്ടനും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടികളും എല്ലാവരും പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പം അതായിരിക്കും ആദ്യം വരിക. അപ്പം അങ്ങനെയാണ് എനിക്ക് കൂടുതൽ പേരും അയച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് നമ്മുടെ ആമിന മോയിസ് ഹൈസിൻ ഭവൻസിൽ നിന്നും അവരുടെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. നൗറിനും നസ്രിനും ഐഡിയൽ സ്കൂളിൽ നിന്ന് അവരുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നീതി മോഹൻ്റെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. കൂടെ തന്നെ നതാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജസ്റ്റ്ജി ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. സലീം കുമാർ ഏട്ടൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉള്ളൊരു ഫോട്ടോ കൂടി അയക്കുന്നുണ്ട് നമുക്ക്. ഓക്കെ, ആ ഒരു ഓർമ്മകളും പങ്കുവെക്കുന്നുണ്ട് മീറ്റ് ചെയ്ത സമയത്ത്. അബ്ദുൽ കരീം, സുപ്രഭാതം സുനോ എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു സുപ്രഭാതം അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ ലൈക്കുട്ടി എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നല്ലൊരു വീക്ക് സ്പെഷ്യലി ലൈക്കുട്ടി വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ടിസ്വിൻ ആൻഡ് ടിസക്കുട്ടി എത്തിയിട്ടുണ്ട്. ഒളിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ ഗുഡ് മോർണിംഗ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് കൃഷ്ണചന്ദ്രനാണ്, ഇതൽ കൃഷ്ണചന്ദ്രനാണ് കേട്ടോ. ഇതൽ കുട്ടിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഐഡിയലിലാണ് ഇതൽ പഠിക്കുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ് ഇതലിനും. നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ മാധവും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്കും നല്ലൊരു മോർണിംഗ് നമ്മൾ വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ നമ്മളുടെ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പോയട്രി മൗണ്ടൻ എന്ന് പറയുന്നൊരു മൗണ്ടൻ ഉണ്ട്. അത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ശരിക്കും മനുഷ്യർ തന്നെ ചെയ്തെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബ്ലോക്കായിട്ട് അതിൽ കവിതകൾ എഴുതിയിട്ടുള്ള ഒരു ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വിളിക്കുന്ന ഒരു പേര് പോയട്രി മൗണ്ടൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതെവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ജോസ്, അദ്ദേഹമല്ലേ മെസ്സേജ് അയക്കുന്നത്. തിരിച്ച് നല്ലൊരു ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഒരു ഫോട്ടോ എത്തിയിട്ടുണ്ടല്ലോ, ഇതാരാണ്? അവിഴിൻ മരിയ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. മോളുടെ ഒരു നല്ല ക്യൂട്ട് ഫോട്ടോ എനിക്കിവിടെ അയച്ചു തന്നിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ, ഓ ഇന്ന് വെറൈറ്റി ലുക്കിലാണ് കേട്ടോ. ഇന്നത്തെ ഫോട്ടോ തന്നെയല്ലേ ഇത്? ഓ, ഇന്നൊരു വെറൈറ്റി ലുക്കിലാണ് ആൾ സ്കൂളിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ ആണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഓ അടിപൊളി അടിപൊളി, രണ്ട് ചിറകുകളും ഒരു സ്പെഷ്യൽ ഫേസൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു പിക്ചർ അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി കേട്ടോ. അവ്രിൻ, ഞാൻ പേര് പറഞ്ഞ കറക്റ്റാണ് അല്ലേ? അവ്രിൻ മരിയ എന്നാണ് മോളുടെ പേര്. ഓക്കെ, അടിപൊളി. അപ്പോൾ മോൾക്കൊരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇന്നെന്താണ് സ്കൂളിൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് മോൾ അങ്ങനെ ഒന്ന് ഒരുങ്ങി ഇന്ന് സ്കൂളിലേക്ക് പോയി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തായാലും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഷസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊന്ന് അയച്ചു ഡാവുന്നതാണ് കേട്ടോ. ഇപ്പം തന്നെ 5000970917 എന്ന നമ്പറിലേക്ക്. പോയട്രി മൗണ്ടൻ എന്ന് പറയുന്നത് എവിടെയാണ് എന്നുള്ളൊരു ചെറിയ ചോദ്യത്തിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു റൈറ്റ് ആൻസറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കവിതകൾ കൊത്തിയ ഒരു ഒരു മൗണ്ടൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള മൗണ്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു യഥാർത്ഥ മൗണ്ടൻ അല്ല. ആളുകൾ സെറ്റാക്കി എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചധികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ കുറേ ബ്ലോക്കുകളായിട്ട് സെറ്റ് ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു നിർമ്മിതിയാണ് കേട്ടോ ഇത്. ആയിരക്കണക്കിന് കവിതകൾ കൊത്തിവെച്ച ബ്ലോക്കുകളാണ് ഈ ഒരു ഏരിയനെ ഭയങ്കര മനോഹരമാക്കുന്നത്. വേണമെങ്കിൽ അതൊരു ഓപ്പൺ ലൈബ്രറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അങ്ങനെ ഓപ്പൺ ആയിട്ട് ആളുകൾക്ക് വായിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതുള്ളത് ചൈനയിലാണ് കേട്ടോ. ചൈനയിലെ ഒരു സ്ഥലത്താണ് ഈ ഒരു മൗണ്ടൻ ഉള്ളത്. ഈ പോയട്രി മൗണ്ടൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ടിയാൻജിൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പോയട്രി മൗണ്ടൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുമുമ്പ് ഒരു മെസ്സേജ് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പുഷ്പ അദ്ദേഹത്തിൻ്റെ മെസ്സേജായിരുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മളുടെ മന്നക്കുട്ടിയുടെ മെസ്സേജാണ്. വെരി വെരി ഗുഡ് മോർണിംഗ് മന്നക്കുട്ടിക്കും സ്പെഷ്യലി പറയുന്നു. മോളുടെ ഒരു ഒരു ആർട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, നമ്മൾ മൗണ്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. വരച്ച ഒരു വർക്കാണ് അയച്ചു തന്നിട്ടുള്ളത്, അടിപൊളി. സാഹചര്യത്തിനനുസരിച്ച് എനിക്ക് അയച്ചു തന്നു, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവാനി ആൻഡ് അർണവ് ജോയിൻ ചെയ്യുന്നു. അവർക്കും നല്ലൊരു മോർണിംഗ്, ഗുഡ് മോർണിംഗ് നെസ് ആന്ന് പറഞ്ഞിട്ട് സക്കീർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മോർണിംഗ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക് പോവുകയാണ്. ചെന്നൈ ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്നത് അച്ഛമെനബദ് മദമയ എന്ന് വാക്കിൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക് പോവുകയാണ്. ചെന്നൈ ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്നത് അച്ഛമെനബദ് മദമയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ എന്ന ഡൗട്ട് എനിക്കില്ലാതില്ല. ഇതല്ലേ ആ തമിഴ് മൂവിയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റാണ്.
0: ചെന്നൈ ബീറ്റ്സ്.

0: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷാണ്.
1: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: You're listening to Morning Safari. Morning Safari.
3: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞെനിസ നിങ്ങളുടെ കൂടെയുണ്ട്. June 7th ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അൽജോ മാത്യു അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ്, ശുഭദിനം നേരുന്നു സ്നേഹപൂർവ്വം. അൽജോ മാത്യു കൂടെ ഞങ്ങളുടെ ഹീറോസ് ഓക്കെ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമുവൽ സിജു, സാവിയോ സിജു, സക്രിയ സിജു ആൻഡ് സാറ മരിയ സിജു എല്ലാവരും ഒലിവ് സ്കൂളിലേക്കുള്ള യാത്രയിലാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കൂടെയുള്ള ഒരു അടിപൊളി ഫോട്ടോയും കൂടി ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്, കുട്ടീസിന് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്, എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ മണി മഷിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നിഷാദ് അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് കോട്ടും കാര്യങ്ങളും ഒക്കെ ആളിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. നിഷാദ് നിസുമാണ്. ആരുടെയും വീഴ്ച കണ്ട് ചിരിക്കരുത്, ഒരിക്കൽ ജീവിതം നിങ്ങളെയും ഇതേ രീതിയിൽ തള്ളിയിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. ബിജുവിൻ്റെ മെസ്സേജ്, നൈസ് സോങ് എന്ന് പറഞ്ഞിട്ട് ലെഞ്ചു നേരത്തെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആബിജു ആനിക്സിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ആബിജു ആനിക്സിനും പറയുന്നു. ഇവിടെ ഓഫീസിൽ വന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട്, ഗുഡ് മോർണിംഗ് ഓൾ ആൻഡ് നിസ എന്ന് പറഞ്ഞിട്ട് ആബിദ് എത്തിയിട്ടുണ്ട്. ആബിദിനും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. അരുൺ തോമസ്, ഗുഡ് മോർണിംഗ് നിസമ്മോ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അരുൺ, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഹെലൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെലനും നല്ലൊരു മോർണിംഗ്, ഹെലനും ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ അഷ്കർ പി ഹംസ, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അഷ്കർ. ശ്രീകാന്ത് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അങ്ങനെ മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മളൊക്കെ ചിലപ്പോൾ ലൈഫിൽ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ്. ഓരോ സാഹചര്യം വരുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടായിരിക്കും അല്ലേ. അത് റിലേറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ എനിക്കൊന്ന് സംസാരിക്കാനായിട്ടുണ്ട്. അതിലേക്ക് എത്താം. അതിന് മുൻപായിട്ട് ഞാൻ ഈ പാട്ട് കൂടി നിങ്ങൾക്ക് തരുകയാണ്. ആര്യ മൂവിയിലെ പാട്ടാണ്, മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട്. സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. ഇത് മോർണിംഗ് സവാരി, ഞെനിസ നിങ്ങൾക്കൊപ്പം.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. അബ്ദുൽ സത്താർ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ദിഹിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, വെരി ഗുഡ് മോർണിംഗ് അവർ ഫാമിലിക്കും പറയുന്നു. അബിൻ തോമസ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് ആൾക്കും ഫാമിലിക്കും നമ്മൾ സ്പെഷ്യലി പറയുന്നു. ഞാനിങ്ങനെ തീരുമാനങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു അല്ലേ, ഞാനൊരു ഹെഡ്ലൈൻ ഇങ്ങനെ കണ്ടാണ് കേട്ടത്. കണ്ടപ്പം എനിക്കും കുറച്ച് കണക്റ്റഡ് ആയിട്ടത് ഫീൽ ചെയ്തു, അങ്ങനെ ഞാനത് വായിച്ചു പോയി കേട്ടോ. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ അല്ലാതെ ചിലപ്പോൾ നമ്മൾ എന്ത് ധരിക്കണം എന്നതുപോലുള്ള നമ്മുടെ ഡെയിലി ലൈഫിലെ ചില ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ പ്രശ്നമുള്ള ആളുകളുണ്ടായിരിക്കും. പ്രശ്നം മീൻസ് ചിലപ്പോൾ നമ്മൾ എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും നമ്മളൊരാളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കും. എല്ലാത്തിനും ചിലപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളുടെ അടുത്ത്, ചില എല്ലാവരെയും അല്ല കേട്ടോ, ചില ആളുകൾ അങ്ങനെ ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിക്കുന്ന ആളുകളുണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ. ഇപ്പോൾ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ധരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചോദിക്കും. നോർമൽ ഡേയ്സ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചോദിച്ചൊന്നിരിക്കത്തില്ല. അപ്പോൾ ചില ആളുകൾ ചിലപ്പം അവരവരെ എന്ത് കാര്യത്തിനൊരു തീരുമാനമെടുക്കണമെങ്കിലും മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ പോലെ തന്നെ അത് ചില സമയത്ത് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെപ്പോഴും എല്ലാ കാര്യത്തിനും ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ അറിയാനും കേൾക്കാനും ആഗ്രഹമുള്ള ആളുകളായിരിക്കും. അതായത് എപ്പോഴും എല്ലാത്തിനും ആരെയെങ്കിലും ആശ്രയിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു രീതി, എന്ത് ധരിക്കണം എന്നതുപോലുള്ള നമ്മുടെ ലൈഫിൽ ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ ചിലപ്പം അങ്ങനെ ചിന്തിക്കാത്ത ആളുകളുണ്ടായിരിക്കും. എല്ലാത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായം ചിലപ്പം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇത് തന്നെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതായത് ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഏത് ലിമിറ്റ് വരെ മറ്റൊരാൾക്ക് നമുക്ക് ആക്സസ് കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കേട്ടോ. എല്ലാ തീരുമാനങ്ങളിലും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനും ഈ ചെറുതായിട്ട് ഈ കൂട്ടത്തിൽ പെടുന്ന ആളാണ്, വലുതായിട്ടല്ലെങ്കിലും ചെറുതായിട്ട് ഈ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് കേട്ടോ. മിക്കവാറും അഭിപ്രായങ്ങൾ നല്ല രീതിക്ക് ചോദിക്കുന്ന ഒരാളാണ് ഞാനും. ഈ പറഞ്ഞ പോലെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഏത് ലിമിറ്റ് വരെ മറ്റൊരാൾക്ക് നമ്മൾ ആക്സസ് കൊടുക്കണം? എല്ലാ തീരുമാനങ്ങളിലും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്ത് ചോദിക്കും. അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് ചിലപ്പം എത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ പറയുന്നതിനെ കണ്ണുമടച്ച് നമ്മളൊരു തീരുമാനമായിട്ട് ചിലപ്പം എടുക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഏത് ലിമിറ്റ് വരെ മറ്റൊരാൾക്ക് ആക്സസ് കൊടുക്കാൻ സാധിക്കും? അതായിരിക്കും നല്ലത്. എല്ലാ തീരുമാനങ്ങളിലും മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങളുടെ വേ ഓഫ് രീതി എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ, നിങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ് എന്നുള്ളത് കൂടി കേട്ടാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ഈ അഭിപ്രായം നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു തെറ്റായ കാര്യമല്ല. തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പം നല്ല റൂട്ട് പറഞ്ഞു തരുന്ന സുഹൃത്തുക്കളുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പല വശങ്ങൾ പറഞ്ഞു തന്ന് നമുക്ക് നേരെ ഒരു റൂട്ട് പറഞ്ഞു തരുന്ന ചിലപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. അപ്പോൾ വിളിക്കാം, സംസാരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ നിങ്ങളുടെ അഭിപ്രായം പറയാവുന്നതാണ്. 500-00-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ വിളിക്കാം. 444-9917 എന്ന നമ്പറിലേക്ക്. ഇപ്പം നമ്മൾ അടുത്ത പാട്ടുകൂടി കേൾക്കുകയാണ്. ഹൃദയപൂർവ്വം സിനിമയിൽ സിദ് ശ്രീറാൻ പാടിയ വെൺമതി സോങ് ആണ് വരുന്നത്. വിളിക്കാം 444-9917 ലേക്ക്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
1: This is
4: Morning Safari. Morning Safari.
1: Morning Safari.
4: Morning Safari.
2: Malabar Golden Diamonds Morning Safari,
3: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're
9: Chennai beats.
10: Tamil head of the hour.
11: In the art of podumakkolanda

അന്യൻ മൂവിയിലെ ഒരു കിഡിലൻ പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. ഒരു വിഷസ്ലേക്ക് കൂടി എത്താനായിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ രഞ്ജു എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ്. ഹായ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് രഞ്ജുവിന്റെ ജന്മദിനമാണ്, ഒരു ആശംസ അറിയിക്കണേ. നമ്മൾ പങ്കുവെച്ച ഓരോ നിമിഷവും നെയ്തെടുത്ത ഓരോ സ്വപ്നങ്ങളും എന്റെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നു. ലച്ചുവിന്റെ പ്രാണനായ രഞ്ജുവിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ജന്മദിന ആശംസകൾ നേരുന്നു. ജീവിതത്തിലെ എല്ലാ നല്ല സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എന്നും നിന്നെ തേടിയെത്തട്ടെ. ലച്ചുവിന്റെ രഞ്ജുവിന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വിഷസ്.

ഇനിയിപ്പോ നേരെ നമ്മുടെ പി ഒ ബോക്സ് ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് ഒരു സ്ഥലവിശേഷത്തിലേക്ക് കൂടി ഒന്ന് പോവാണേ. അങ്ങനെ പി ഒ ബോക്സിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് കുളമാവ് എന്നാണ്. കുളമാവ് ആ ഒരു ഏരിയ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇടുക്കി ജില്ലയിലാണ്. അപ്പം ഇടുക്കിക്കാരാരെങ്കിലും ഇപ്പം നമ്മളെ കേട്ടു പോകുന്നുണ്ടോ? കുളമാവ് ഭാഗത്തുള്ള ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ പേര് വന്നത്? എന്താണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടുക്കി ജില്ലയിലെ അരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഒരു പട്ടണമാണ് കുളമാവ് എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ഇവിടെ കുളമാവ് എന്ന് പറയുന്നൊരു മരം ഉണ്ടായിരുന്നു അത്രേ. അപ്പം ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിന് അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ പറഞ്ഞു അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കുളമാവ് ഡാം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാലോ ആ ഒരു ഏരിയയുടെ ഒരു ഭംഗി എത്രമാത്രം നല്ലതാണ് എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് കുളമാവ് എന്ന് പറയുന്ന സ്ഥലത്തിന് ആ ഒരു പേര് വന്നത്. അങ്ങനെ പി ഒ ബോക്സ് വിശേഷങ്ങൾ കേട്ട് വരുന്ന വഴിയിൽ ഞാൻ കുറച്ച് മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിച്ചു വരികയായിരുന്നു. ചില സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, നമ്മുടെ ലൈഫിലെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മളെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ആശ്രയം നമ്മൾ കൂടുതലായിട്ട് ചിലപ്പം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ അടുത്തുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ചിലപ്പം കൊടുക്കുക. അപ്പം അങ്ങനെ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? അത് മാത്രമല്ല, ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഏത് ലിമിറ്റ് വരെ മറ്റൊരാൾക്ക് നമുക്കൊരു ആക്സസ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വിളിച്ച് പറയാട്ടോ. 444-9170 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത ഒരു ബെസ്റ്റ് ഡിസിഷൻ എന്തായിരുന്നു? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത ഒരു നല്ല തീരുമാനം ഒന്ന് മനസ്സിലേക്ക് ആ ചോദ്യം എത്തിക്കുന്ന സമയത്ത് എന്താണ് മറുപടി വരുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത ഏറ്റവും നല്ലൊരു ഒരു തീരുമാനം എന്തായിരുന്നു? ഓ, ഇത് കറക്റ്റായിരുന്നു, ഇത് ബെസ്റ്റായിരുന്നു, ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ലൊരു ഒരു ഡിസിഷൻ ഇതായിരുന്നു എന്ന് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു തീരുമാനം എന്തായിരുന്നു? അതും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ. 444-9170 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം എന്താണ്, അതോടൊപ്പം തന്നെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഏത് ലിമിറ്റ് വരെ മറ്റൊരാൾക്ക് നമുക്ക് ആക്സസ് കൊടുക്കാൻ സാധിക്കും? മറുപടികൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: Sono. 91.7 FM. Radio Sono. Qatar's happiness frequency. Radio Sono. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ ജലജയാണ്.
3: കാട്ടുകുരുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബ് ആയ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ 6th ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. Expert trainers, group classes, personal training, nutrition guidance, premium equipments തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. A new destination for fitness, strength, community. Falcon Fitness.
4: Dr. On Air. Dr. On Air. Brought to you by Naseem Surgical and Medical Center.
5: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ മോഹൻ ബാസൽ. ഞാനൊരു മോണോരോഗ വിദഗ്ധനാണ്, നഴ്സിംഗ് മെഡിക്കൽ സെന്ററിൽ നിന്ന്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഒരു ഡൗട്ടാണ്, അവർ നന്നായി പല്ല് വൃത്തിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പല്ലിന്റെ ഇളക്കം അല്ലെങ്കിൽ പല്ലിൽ നിന്ന് വരുന്ന, മോണയിൽ നിന്ന് വരുന്ന രക്തം അഥവാ മോണപ്പഴുപ്പ് കുറയാത്തതെന്ന്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ മോണപ്പഴുപ്പ് ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ മോണയുടെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മോണപ്പഴുപ്പിന്റെ എന്ത് ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പെരിഡോണ്ടിസ്റ്റ് അഥവാ മോണരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. താങ്ക് യു.
4: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ
6: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 444-111-1133.
4: This is Morning Safari. Morning Safari. Morning Safari.
7: Malabar Golden Diamonds Morning Safari
8: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
9: in association with
10: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
11: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം എന്തായിരുന്നു? എനിക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അക്കൂട്ടത്തിൽ ഞാൻ നമ്മുടെ നാട്ടിലെ സ്ഥലവിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുളമാവ് എന്ന് പറയുന്ന സ്ഥലത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇടുക്കി ഭാഗത്തെ സ്ഥലമാണത്. അപ്പോൾ അക്കൂട്ടത്തിൽ എനിക്ക് ശ്രീയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീ പറയുന്നത് there is Almav bus stop near north Paravoorle ഉള്ളൊരു സ്ഥലമാണ്. ആൽമാവ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. നിയർ ടു സലീം കുമാർ ഹൗസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീടിന് അടുത്തായിട്ടാണ് ഈ ആൽമാവ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉള്ളത്. ആ ഒരു പേര് വരാനുള്ള കാരണം there was ആൽമരം ആൻഡ് മാംഗോ ട്രീ ടുഗെദർ ദേർ. അതുകൊണ്ടാണ് ആ ഒരു പേര്. ആൽമരം ഉണ്ടായിരുന്നു, ഒരു മാവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി മിക്സായിട്ടാണ് അത്ര ആ സ്ഥലത്തിന് ആൽമാവ് എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരായിട്ട് ആ ഒരു ഏരിയ മാറിയത്. നോർത്ത് പറവൂർ ഭാഗത്താണ് അത്ര ആ ഒരു സ്ഥലം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ശ്രീ. നെക്സ്റ്റ് റിയാസ് പറയുന്നത് ഇന്ന് ഫ്രണ്ട് വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷയണ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വിഷ്ണുവിന് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞൊരു സ്പെഷ്യൽ വിഷസ് കൂടി പറയുന്നു. അങ്ങനെ നേരെ അടുത്ത പാട്ടിലേക്ക് കൂടി എത്തുകയാണ്. കൂടെ എൻ്റെ ചോദ്യം ഒന്നുകൂടി പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത ഏറ്റവും നല്ലൊരു ഡിസിഷൻ, നല്ലൊരു തീരുമാനം എന്തായിരുന്നു? അത് മാത്രമല്ല, തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ അഭിപ്രായങ്ങൾ കൂടുതൽ ചോദിക്കാറുണ്ടോ? അല്ലെങ്കിൽ എത്രമാത്രം ഒരു ലിമിറ്റ് ആക്സസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്? ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഏത് ലിമിറ്റ് വരെ മറ്റൊരാൾക്ക് നമുക്കൊരു ആക്സസ് കൊടുക്കാൻ പറ്റും? എല്ലാ തീരുമാനങ്ങളിലും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു വരികയാണ്. മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം 444-444-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ആയിട്ട് അയച്ചു തരാം നിങ്ങളുടെ അഭിപ്രായം 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക്, സിതാരയുടെ ചായ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് കേട്ടോ. മോർണിംഗ് സവാരിയിൽ സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്. ജനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ചായ കുടിക്കാനൊരു തീരുമാനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചായ കുടിച്ചോളൂ. ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നല്ലൊരു ചൂട് ചായയൊക്കെ കുടിക്കാനായിട്ടൊരു ഫീലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരെ ഈ പാട്ടിലേക്ക് പോവാണ്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞോളൂ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
3: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
4: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ.
3: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: I'm coming to save Malayalam cinema.
5: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
0: You're listening to
6: Morning Sabah.
0: Morning Sabah.
7: Only on Radio Suno.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
1: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million rials dream, dream bigger.
4: And
5: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: Suno updates.
7: Suno updates like is swagatham. Update galumai Nisa. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ ആസ്ഥാനത്തൊരുങ്ങുന്ന ലൈബ്രറിയും വായനാമുറിയും തിങ്കളാഴ്ച ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി തുറന്നു നൽകും. പുത്തൻ അറിവുകളുടെ ജാലകം തുറന്നിട്ടാണ് ICC വിപുലമായ ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. വായനയും വിജ്ഞാന കൈമാറ്റവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ICC ഹാളിൽ നടക്കും. ഏകദേശം 100 പ്രവാസി കൂട്ടായ്മകളും വ്യക്തികളുമാണ് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിയിട്ടുള്ളത്. പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ICC ഭാരവാഹികളുമായി കോൺടാക്ട് ചെയ്യാം. ഖത്തറിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഇന്ത്യൻ ഭാഷാ ലൈബ്രറികളിൽ ഒന്നായിരിക്കും ഇത്. മലയാളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകളിലായി 6000 പുസ്തകങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. വേനൽക്കാലത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രമുഖ വിനോദ കേന്ദ്രമായ ഖത്താര കൾച്ചറൽ വില്ലേജിൽ ബീച്ച് പ്രവേശന സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തി. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ രാത്രി 11 വരെ സന്ദർശകർക്ക് ബീച്ചിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതേസമയം നീന്തൽ, മറ്റ് കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾ എന്നിവയ്ക്ക് ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ അനുവാദം ഉണ്ടാകൂ. ബീച്ച് ഹൌസ് സൂര്യോദയം മുതൽ സാധാരണ പോലെ പ്രവർത്തിക്കും. രാജ്യത്തെ പരിസ്ഥിതി സൌഹൃദവും സുരക്ഷിതവുമായ യാത്രാ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതുക്കിയ ബൈസൈക്കിൾ മാസ്റ്റർ പ്ലാൻ ഗതാഗത മന്ത്രാലയം പുറത്തിറക്കി. രാജ്യത്തെ ജനസംഖ്യാ വർധനവും നഗരവൽക്കരണവും കണക്കിലെടുത്ത് സൈക്ലിംഗ്, മൈക്രോ മൊബിലിറ്റി എന്നിവയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകിയുള്ള പദ്ധതികളും നയങ്ങളും അടങ്ങുന്നതാണ് പുതിയ മാസ്റ്റർ പ്ലാൻ. ഗതാഗത സുരക്ഷ ഉറപ്പാക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, നിലവിലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളുമായി സൈക്കിൾ പാതകളെ പരസ്പരം ബന്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ ലോകോത്തര നിലവാരത്തിലുള്ള മൊബിലിറ്റി സംവിധാനങ്ങൾ ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
8: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
0: This is
9: Morning Safari. Morning Safari.
0: Morning Safari.
9: Morning Safari.
10: Malabar Golden Diamonds. Morning Safari.
11: Brought to you by
12: Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: ഇൻ അസോസിയേഷൻ വിത്ത്
14: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
15: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் the responsible jeweler. மலபார் கோல்ட் அண்ட் டைமண்ட்ஸில் நின்றுள்ள ஓரோ ஜுவல்லரி பீஸுகளும் எத்திக்கலி சோர்ஸ்ட் ஆன. அதோடப்பம் மலபார் ப்ரோமிஸ் நல்குன கம்ப்ளீட் ட்ரான்ஸ்பரன்சியும்.
1: In association with
2: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കണോ? അമിതമായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ കൂടെയുള്ളവരെ ആശ്രയിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആളുടെ ഒരു അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ എന്നുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കേണ്ട സമയമാണ്. പാലിയേക്കർ ടോളിന്റെ ഓക്കെ, നല്ല തിരക്ക് പിടിച്ച സ്ഥലം അല്ലേ? ഓക്കെ, അപ്പൊ സിന്ധു എങ്ങനെയാണ് തീരുമാനമൊക്കെ എടുക്കുന്ന സമയത്ത് അടുത്ത ആളുടെ അടുത്ത് കാര്യമായി ചോദിക്കാറുണ്ടോ? അതോ സ്വയം ഡിസിഷൻ എടുത്ത് സെറ്റ് ആവുന്ന ആളാണോ?
5: ഞാൻ ഡിസിഷൻ എടുക്കുമ്പോ ഒരാളെ അറിയില്ല, ചെറുപ്പം മുതൽ അങ്ങനെയാണ്. പിന്നെ പേരൻസ് ആയാലും ഒരു പരിധി വരെ നമ്മളോടാണ് ചോദിച്ചത്. പിന്നെ ഞാനായിട്ട് വഴി ഡിഫറൻസിലുള്ള ഒരു കുട്ടിയായിരുന്നു, അതായത് എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞ 10 വർഷം ഗ്യാപ്പ് ആണ്. അപ്പൊ എന്റെ പേരൻസ് ഒരുപാട് ഇങ്ങനെ ഓമനിച്ച് വളർത്തിയതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആൾക്കുണ്ടായിരുന്നു. അപ്പൊ എന്നെ വളർത്തിയപ്പോ ചെറുപ്രായം തൊട്ട് സ്വന്തം ഡിസിഷൻ നമ്മൾ തന്നെ എടുക്കണം എന്നുള്ള കാര്യത്തില്, ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കൊണ്ടാക്കിയിട്ട് പറയും നിനക്ക് ഇഷ്ടമുള്ളതെന്നു വെച്ചാൽ നീ എടുക്കുക. അപ്പോ അങ്ങനെ അന്ന് തൊട്ട് തുടങ്ങി. പിന്നെ ഫാദർ ഗൾഫിലായിരുന്നു, അമ്മയാണ് നോക്കിയത്. അപ്പൊ ആ സമയത്ത് നമുക്കൊരു 10 രൂപ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോ അപ്പൻ നമ്മളെ പരീക്ഷിക്കാൻ പറ്റി നമുക്ക് തരുമായിരുന്നു. 10 രൂപ കയ്യിൽ തരും, അത് ചേട്ടനും കൊടുക്കും എനിക്കും കൊണ്ട് തരും. അതുകൊണ്ട് എന്ത് ചെയ്തു എന്നാള് കുറച്ച് നാള് കഴിഞ്ഞിട്ട് നമ്മളെ നോക്കിയത്, അത് നമ്മളെ പരീക്ഷിക്കാൻ തന്നെയെന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ അതായത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് തന്നെ സ്വന്തമായിട്ട് ആള് പറഞ്ഞു സ്കൂൾ ഫീസ് ഞാൻ അടക്കും, ബാക്കി നിനക്ക് എന്ത് വന്നാലും അതൊക്കെ നിങ്ങളുടെ കാര്യം.
4: അതായിരുന്നു അപ്പന്റെ ഡിസിഷൻ.
5: അപ്പന്റെ ഡിസിഷൻ അതായിരുന്നു. അപ്പൊ അത് നമ്മൾ വാശിയോടുകൂടി തന്നെ എടുത്തു. നമ്മള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് ജോലിക്ക് പോയി പഠിച്ചു, ഒന്ന് വർക്ക് ചെയ്തു. പല ഫീൽഡും നമ്മൾ മാറി മാറി പാർട്ട് ടൈം ജോലികളിൽ പോയി. ഞാൻ പോയി മീൻസ് ഞാൻ കോളേജ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കേണ്ടായിരുന്നു. സഡൻലി ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫർ വന്നു. അപ്പൊ എന്റെ പേര് ഫാദർ അപ്പോഴേക്കും ഓൾമോസ്റ്റ് റിട്ടയർ ആയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങള് രണ്ടു മൂന്ന് സ്ഥലത്ത് എന്റെ അനിയനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. പാർട്ട് ടൈം ആയിട്ട് ഡെലിവറിക്ക് പോകും, പഠിക്കാൻ പോകും, അങ്ങനെ ഞങ്ങൾ ജീവിക്കുന്നുണ്ടായിരുന്നു.
4: ശരിക്കും അപ്പനാണ് ഇങ്ങനെ ഒരു അപ്പനാണ് ഇതിനൊക്കെ ഒരു കാരണം, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ മാറ്റിയെടുത്തത് അപ്പന്റെ ഒരു അവർ ഡിസിഷൻ കൊണ്ടാണ് അല്ലേ?
5: അതായത് ആള് കൂടുതലും ഒരു പ്രായം കഴിഞ്ഞാൽ കാരണന്മാരെ ആശ്രയിച്ച് മക്കള് ജീവിക്കരുത്. അതായത് എന്റെ ചേട്ടന് കുറെ തെറ്റുകൾ വന്നിട്ടുണ്ട്, കുറെ ആളെ പഠിപ്പ് കംപ്ലീറ്റ് ആക്കിയില്ല, ജീവിതത്തിൽ ആൾ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അത് കാരണം തലമുറ എന്തായാലും ഇങ്ങനെ വരരുത് എന്നുള്ള ഒരു നിർബന്ധം.
4: ഓക്കെ, അതുകൊണ്ട് ഇപ്പം സിന്റു ആണെങ്കിൽ സിന്റുവിന്റെ ഡിസിഷൻസ് ഒക്കെ സ്വന്തമായിട്ട് എടുക്കും, ആരോടും ചോദിക്കും.
5: അത് അത് ഇപ്പൊ ഒരു പരിധി വരെ ചെറുതായിട്ട് പരാതിയും കേൾക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു ആകാശത്തോളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടുള്ളൂ, അങ്ങനെ അത് വളരെ കറക്റ്റാണ്. നമ്മള് പലരും ചിന്തിക്കും, അതായത് ചിലവരുടെ ചിന്ത എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ഉള്ളൂ, ഇതായി കഴിഞ്ഞിട്ട് ഞാൻ മേടിക്കുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിൽക്കും ഒരു 10-15 വർഷം. നമ്മള് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാൽക്കുലേഷൻ വേണം. അല്ലാതെ ചാടി അത് ഈ പഠനം പാടില്ല. നമ്മള് 10 വർഷം ചിന്തിച്ച്
4: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സിന്റോ. താങ്ക് യു ബൈ സിന്റു. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് പോവുകയായിരുന്നു. നമ്മള് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാൽക്കുലേഷനോട് കൂടി എടുത്ത ചാട്ടമല്ല, ഒരു കാൽക്കുലേഷനൊക്കെ മനസ്സിൽ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി സിന്റുവോട് ലൈഫിലെ അനുഭവങ്ങൾ വെച്ചിട്ടായിരുന്നു സിന്റു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000 9 1 7 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടുകൾക്ക് ശേഷം നമ്മൾ നേരെ ഒന്ന് ഇടുക്കിയിലേക്ക് പോകട്ടോ. ഒരു സ്പെഷ്യൽ വിശേഷം കേൾക്കാനായിട്ടുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് ഇതാ കേട്ട് തുടങ്ങിയിരിക്കുന്നു. എം ജി ശ്രീകുമാർ ചിത്രചേച്ചി ചേർന്ന് പാടിയ പാട്ടാണ്. സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ്. മോർണിംഗ് സവാരിയാണ്, നിസ്സയാണ് ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunum.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: ദിസ് ഈസ് മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: നെഞ്ചിനിലെ
1: അതെ
0: നെഞ്ചിനിലെ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ വരാനായിട്ട്.
1: തീർച്ചയായിട്ടും നമ്മളുടെ നെഞ്ചിലൊക്കെ കൂട് കൂട്ടിയിരിക്കുന്ന ഓരോ ടീമുകളുണ്ട്. വേൾഡ് കപ്പിന്റെ ആ ഒരു വലിയ ആവേശത്തിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നാട്ടില് നോക്കുവാണെങ്കിൽ അതിഗംഭീരമായിട്ട് എല്ലാ ഫാൻ ഗ്രൂപ്പ്സും എങ്ങനെ വെറൈറ്റികൾ കൊണ്ടുവരാമെന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞ ഇഞ്ചോട് ഇഞ്ചുള്ള ഒരു മത്സരമാണ് നടന്നത്.
0: ഒരുപക്ഷെ കേരളത്തിന്റെ ഈ ഫുട്ബോൾ ആവേശം എന്ന് പറയുന്നത് ഇപ്പൊ അർജന്റീന ആണെങ്കിലും ശരി, ബ്രസീൽ ആണെങ്കിലും ശരി, പോർച്ചുഗൽ ആണെങ്കിലും ശരി, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം അതിനൊന്ന് അടുത്തെറിഞ്ഞാല് അത് അവർക്കൊരു വല്ലാത്ത ഫീൽ ആയിരിക്കും,
1: അവർക്ക് അത്ഭുതമായിരിക്കും.
0: തീർച്ചയായിട്ടും ഫുട്ബോൾ മീനിയ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: വിശേഷങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മൾ നേരെ ഇടുക്കിയിലേക്ക് പോവാണ്. സാധാരണ ഫുട്ബോൾ വേൾഡ് കപ്പ് അങ്ങനെയുള്ള വിശേഷങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ മലബാർ മേഖലയിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഇത്തവണ ഇടുക്കിക്കാരൊന്ന് ഞെട്ടിച്ചു. അപ്പൊ ആ ഞെട്ടിച്ച വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുളമാവ് ഡാം ഉണ്ടല്ലോ പുണ്യ, അതിന്റെ നടുക്ക്
0: ഒരു
1: ഗംഭീരമായിട്ടുള്ള ഒരു കട്ടൗട്ട് വെച്ചിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ കുറച്ചധികം കുട്ടികളുണ്ട്. അതിൽ ഒരാൾ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, അനന്തുമാണ് ജോയിൻ ചെയ്യുന്നത്. ഒന്ന് സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാമോ, എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിയത്, അതിന്റെ ഒരു സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാമോ?
2: നമ്മള് ഇതിനു മുന്നേ അവിടെ ചെയ്ത ഫ്ലാഗ് ആയിരുന്നു വെച്ചോണ്ടിരുന്നത്, അതിന്റെ മേലിൽ ഒരു കമ്പൊക്കെ കെട്ടി ഫ്ലാഗ് ആയിരുന്നു വെച്ചോണ്ടിരുന്നത്. ഈ തവണ എന്തായാലും നമ്മൾ ഓൾറെഡി ഒരു കപ്പൊക്കെ അടിച്ചേക്കുന്ന കാരണം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങള് പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഞങ്ങൾ വെച്ചപ്പോ കട്ടൗട്ട് ഇച്ചിരി ചെറുതായി പോയി, 8 അടിയുടെ വെച്ചേ, 8 അടിയുടെ ആദ്യം വെച്ചത്. അപ്പൊ നമുക്ക് ലോങ്ങിന് കാണാൻ നേരം ആദ്യം വലിയ ഇത് വിസിബിലിറ്റി ഇല്ലായിരുന്നു, ആരാന്ന് അറിയാല, കളിയാക്കലൊക്കെ വന്നു, അങ്ങനെ പറഞ്ഞതൊക്കെ വന്നു. അതാരാ നിക്കുന്നത്, കാണത്തില്ല ആരാ അവിടെ, അറിയാത്താരോ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വന്നു.
1: അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല,
2: അങ്ങനെ കുറെ കളിയാക്കി. ആ ഇഷ്ടപ്പെട്ടില്ല, ലീഗ് അടിച്ചു. ഞങ്ങൾ അന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അടുത്ത പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. 24 അടിയുടെ പ്രിന്റ് ചെയ്യിച്ചു. പിറ്റേ ദിവസം തന്നെ രാവിലെ മഴയത്ത് ഞങ്ങൾ 2-3 കൂട്ടുകാരുണ്ട്. ഞങ്ങൾ 3 കൂട്ടുകാരിവിടെ വെള്ളത്തെ കൊണ്ടുപോയി സ്ഥാനം കയറ്റി. കൂട്ടുകാര് വിനായക് ഉണ്ടായിരുന്നു, ബെന്നറ്റ്, നിപിൻ, പിന്നെ ഷാരോൺ കെ രാജു. ഷാരോൺ കെ രാജു ആണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തന്നത്, കട്ടുകൊട്ട് അടിക്കാനും കൂടിയല്ല.
1: 3 പേരും
2: ആണ് വെള്ളത്തെ കൊണ്ട് കയറ്റിയത്.
1: എങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്ത്? എങ്ങനെയാണ്
2: സെറ്റ് വെച്ചാൽ, ആദ്യം വെള്ളത്തെ നമുക്ക് 2 പേർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഒരാളെ കൊണ്ടുപോയി അവിടെ കൊണ്ട് കയറ്റി, ആ പോസ്റ്റെ കൊണ്ട് കയറ്റി അവിടെ ഇരുത്തി. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ഞാൻ കട്ടൗട്ടുമായിട്ട് സെന്ററിൽ പോയി കട്ടൗട്ട് വെള്ളത്തിലേക്ക് മറിച്ചിട്ടു. പിന്നെ വെള്ളത്തിൽ തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരാളെയും കൂടെ കൊണ്ടുപോയി. എന്നിട്ട് കയറൊക്കെ കെട്ടി ഞങ്ങള് പയ്യെ പയ്യെ വലിച്ചു പൊക്കി.
1: എത്ര സമയെടുത്തു ഇത് ഫുൾ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യണം, കുളമാവ് ഡാമിന്റെ ഒത്ത നടക്കുകൊണ്ട് വെക്കാൻ എത്ര ടൈം എടുത്തു ഇതിനു വേണ്ടി?
2: രാവിലെ നമ്മളൊരു 6 ആയപ്പോ തുടങ്ങി, ഒരു 11:30 തീർന്നപ്പോ നല്ല മഴയുമായിരുന്നു. അതുപോലെ ഇത് നല്ല വെയിറ്റ് ആണ്, കട്ടൗട്ടിന് മറ്റേ പ്ലൈവുഡിനൊക്കെ നല്ല കട്ടിയാ.
1: ഇതെല്ലാം വെച്ച ശേഷം നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ഡാമിന്റെ ഒത്ത നടുക്ക് വെക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക് എന്നല്ലേ?
2: അങ്ങനെ ഭയങ്കര വൈറലായി. അതുപോലെ ഇപ്പൊ അതിന്റെ ഇതിനായിട്ട് ഇപ്പൊ അവര് ബ്രസീലാണ് ചെയ്യപ്പോൾ ഇതിനേക്കാൾ ഒരു അടി കൂടിയ സൈഡിൽ എവിടെയും വെക്കുമായിരിക്കും, അതായിരിക്കും നടക്കാൻ പോകുന്നത്.
1: ബ്രസീലുകാർ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇതിനേക്കാളും വലുത്?
2: പ്ലാൻ ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഞങ്ങളെ പോലെ ഡാമിന് നടക്കൊന്നും വെക്കാൻ പറ്റില്ല. അവർ സൈഡിൽ എവിടെയൊക്കെ വെക്കും, ഈ മഴക്കാലത്ത് ഇങ്ങനെ തവളകൾ പോകുന്ന പോലെ അപ്രയൊക്കെ ആയിട്ട്.
1: അയ്യോ, ഒന്നും പറയണ്ട. നാട്ടിലിപ്പം ഫ്ലെക്സ് അടിക്കുന്നതിന് ഭയങ്കര ചെലവാണ്.
2: ഇപ്പൊ കൂടി, ഞങ്ങള് മേടിച്ച സമയത്ത് റേറ്റ് കുറവായിരുന്നു, പ്ലൈവുഡിനൊക്കെ ഒരു 2000 രൂപ റേറ്റ് ആയിരുന്നു വന്നേ. ഇപ്പോൾ ബ്രസീലുകാർ ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് ബ്രസീലുകാർ എല്ലാവരും കട്ടോട് അടിക്കാൻ ചെന്ന് മേടിച്ചപ്പോ 2700 രൂപ 2800 രൂപ വരെ. ഇപ്പൊ ഏക മേടിച്ച പട്ടികയ്ക്ക് ഇപ്പൊ 7 രൂപയായിരുന്നു.
1: ഓഹോ, എനിക്ക് വയ്യ. വേൾഡ് കപ്പ് കാരണം ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലേ?
2: അതെ അതെ.
1: മാത്രല്ല, നിങ്ങളുടെ വീഡിയോ ഇപ്പം 1.2 മില്യണിൽ എത്തി നിൽക്കുകയാണ്.
2: എത്തി.
1: ഓ, എനിക്ക് വൈകുന്നത് ഇടുക്കി എന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു സംഭവം. നമ്മള് സാധാരണ മലബാർ സൈഡിലൊക്കെയാണ് കാണുക അല്ലേ?
2: അതെ അതെ. ഈ പ്രശ്നം നമ്മളെന്തായാലും ഈ പ്രശ്നം വേൾഡ് കപ്പ് ഇടുക്കിക്കാര് തൂക്കി.
1: എനിക്ക് വയ്യ. എനിക്ക് മാത്രമല്ല, ഇടുക്കിയിൽ ഇത്തവണ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര്.
2: ഇപ്പൊ കുറെ പേര് ഞങ്ങൾ എന്നെ കുറെ പേര് വിളിച്ച് ഇതിനെത്ര റേറ്റ് ഇതിന്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു ചോദിക്കുന്നുണ്ട്, കുറെ പേര് അങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്.
1: ഓക്കെ, ശരിക്കും നിങ്ങൾ ഈ കട്ടൗട്ട് വെച്ച കറക്റ്റ് പ്രോപ്പർ പ്ലേസ് ഏതാണ്, ഇടുക്കിയിൽ ഏത് ഭാഗമാണ്?
2: ഇടുക്കിയിലെ കുളമാവ് എന്ന് പറയും, ഇടുക്കി കുളമാവിലെ വടക്കേപ്പുഴ ചെക്ക് ഡാം.
1: വടക്കേപ്പുഴ ചെക്ക് ഡാം അല്ലേ?
2: അതെ അതെ, നമ്മൾ ഇവിടുന്നാണ് കുളമാവ് ഡാമിലോട്ട് മോട്ടർ അടിച്ച് വെള്ളം
1: വരുന്നത്. ഓക്കെ, ഇനിയിപ്പൊ നെക്സ്റ്റ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇതെന്തായാലും തകർത്ത് വമ്പൻ നീറ്റായി മാറി. നെക്സ്റ്റ് എന്തെങ്കിലും
2: പ്ലാനുണ്ട്? ഇവര് ഇപ്പൊ എന്തായാലും 10-32 വെക്കുവാണ്.
1: ഓക്കെ,
2: അപ്പം നമ്മളെന്തായാലും ഇപ്പൊ രാത്രി എന്തായാലും അവര് വെച്ചാലും രാത്രി കാണാൻ പറ്റുന്നില്ല.
1: ഓക്കെ,
2: ഞങ്ങളൊരു സോളാർ ലൈറ്റ് നിലവിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്.
1: ഓ, അതും കൂടെ വെക്കാൻ പോകണോ?
2: ഇവ രാത്രി ഞങ്ങളെ കാണാം, അത് ഇവര് വെച്ചിട്ട് ഞങ്ങൾ വെക്കുള്ളൂ.
1: ഇടുക്കിയിലുള്ള ബ്രസീൽ ഫാൻസിനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രഹസ്യം അവിടെ എത്തിക്കരുതല്ലേ?
2: എത്തിക്കരുത്, എത്തിക്കരുത്.
1: തകർത്തു വിട്ടോ. നിങ്ങളുടെ എത്ര പേരാണ് ഈ ടീമിൽ? നിങ്ങൾ ഈ നാല് പേരാണ് ഇതിനുവേണ്ടി ഫുൾ വർക്ക് ചെയ്തത്?
2: ഇതിനുവേണ്ടി ഇവിടെ വർക്ക് ചെയ്ത് നാല് പേരാണ്. ബാക്കി പിരിവുകാരനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് യു കെ നമ്മുടെ ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് യു കെയിലൊക്കെ, അവരൊക്കെയാണ് നമുക്ക് പിരിവുകാരികളൊക്കെ
1: തന്നത്.
2: മാരുള്ളവരും പിരിവ് തന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തവണ ഇടുക്കിക്കാര് തൂക്കി. ഇനി വേൾഡ് കപ്പിന്റെ പ്രതീക്ഷ എന്താണ്? അടുത്ത കിരീടം അർജന്റീനയ്ക്ക് തന്നെയാണോ?
2: അതെ അതെ, നിലനിർത്തും. ഇപ്രാവശ്യം രണ്ട് പ്രാവശ്യം അമ്മ അടിച്ചു, അതിന് പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് റൺ അടിച്ചു, ഇപ്രാവശ്യം അർജന്റീന വേൾഡ് നിലനിർത്തും.
1: പിന്നെ അല്ല. ഓക്കെ, താങ്ക് യു അനന്ദു, താങ്ക് യു സോ മച്ച് സംസാരിച്ചതിൽ. താങ്ക് യു, ബൈ ബൈ. Let's play football. Football Mania.
0: ഗംഭീരമായ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാല്, അവര് ആ ഡാമിലേക്ക് തോണി തുഴഞ്ഞ് പോകുകയൊക്കെ ഉണ്ടല്ലേ, തീർച്ചയായിട്ടും ഇത് മെസ്സിയുടെ കയ്യിലെത്തിയ മെസ്സി അത് ഷെയർ ചെയ്യാൻ ഒരു സാധ്യത ഞാനിപ്പോ ഇവിടെ കാണുന്നുണ്ട്. അതിഗംഭീരമായിട്ടുണ്ട് കാര്യം.
1: ഓൾറെഡി എനിക്ക് തന്നെ നെയ്മർ ഒരു വീഡിയോ പോസ്റ്റ് സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട്, നാട്ടിലെ ഒരു, അതായത് നമ്മുടെ അർജന്റീന പാലക്കാടത്തെ. അതെനിക്ക് തോന്നുന്നു നെയ്മറിന്റെ പേജിൽ സ്റ്റോറിയിൽ വന്നിട്ടുണ്ട് എന്ന്
0: കണ്ടിട്ടുണ്ട്.
1: ഇത്തവണ സ്റ്റോറി ഇടാൻ പോയി കഴിഞ്ഞാൽ എല്ലാ ജില്ലയിൽ നിന്നും സ്റ്റോറി ഇട്ടിട്ട് വരും.
0: ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല. അതും ഈ പറഞ്ഞ പോലെ തന്നെ കുളമാവ്,
1: അത് ഏരിയയുടെ ഭംഗിയുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. ഇത്തവണ ഇടുക്കിയിൽ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആവേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലെ തന്നെ ഒരു കുടയത്തൂർ എന്ന് പറഞ്ഞ ദൃശ്യം ഷൂട്ട് ചെയ്ത ആ ഒരു ഭാഗമാണ് കുടയത്തൂര്. അപ്പൊ അവിടെ ഇതുപോലെ ഒരു വലിയ മരം കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമല്ലേ. അപ്പം പോർച്ചുഗലിന്റെ കുറച്ച് ഫ്ലാഗുകൾ തൂക്കിയിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല,
0: അത് മാത്രം.
1: പക്ഷെ ഭയങ്കര ഭംഗിയാ കാണാനായി.
0: തീർച്ചയായിട്ടും എപ്പോഴും ഇടുക്കി എന്ന് പറയുമ്പോ വോളിബോളിനെയാണ് നമ്മൾ ചേർത്ത് വെക്കാറ്, പക്ഷെ ഇത്തവണ ഇടുക്കിക്കാര് ഫുട്ബോളിനെയും തൂക്കി എന്നുള്ളതാണ്.

0: Radio Suno.
1: Radio
0: Suno. 91.7 FM.
1: Radio Suno.
2: Qatar's happiness frequency.
1: Radio Suno.
3: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഹലോ എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: Morning Safari.
7: Only on Radio Suno 91.7 FM.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And
5: Lulu hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: സമയം 9 മണി കഴിഞ്ഞ 2 മിനിറ്റ് ആയിരിക്കുകയാണ്. June 7 ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
8: അങ്ങനെ വേൾഡ് കപ്പ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ടൈമിൽ ഇനിയിപ്പോ നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോവാണ്. ചിന്ന ചില സൂചനകൾ.
7: ആയിരത്തി 1999 ഇറങ്ങിയ ഒരു ചിത്രം. ചിത്രത്തിന്റെ സംവിധായകൻ ടി കെ രാജീവ് കുമാർ.
8: ഓക്കെ, അടുത്തൊരു സൂചന, കലാഭവൻ മണി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
7: 1999 ഇറങ്ങിയ ചിത്രം, ചിത്രത്തിന്റെ സംവിധായകൻ ടി കെ രാജീവ് കുമാർ, കലാഭവൻ മണി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
8: കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പേരാണ്, ചെറിയ പേരല്ല സിനിമയുടെ പേര്.
7: ഓക്കെ
8: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്.
7: പ്രിയ സുഹൃത്തുക്കളെ, ലാസ്റ്റ് നിമിഷം എനിക്കൊരു കുറിപ്പ് തന്നു. അത് കാരണം എനിക്കും ഈ സിനിമ
8: മനസ്സിലായിട്ടില്ല
7: എന്നുള്ളതാണ്. ഒരു കുറിപ്പ്
8: മെസ്സേജ് ബോക്സിലേക്ക് നോക്കിയ
7: കറക്റ്റ് വന്നിട്ടുണ്ട്.
8: ആൻസലിന്റെ മെസ്സേജ് നോക്കുക, കറക്റ്റ് ആൻസർ ആണ് ആൻസലായി ചേർന്നിട്ടുള്ളത്.
7: ഓക്കെ,
8: കണ്ടില്ലേ.
7: സമയം തന്നെയാണ്. ബുജേറിന് തെറ്റിപ്പോയി,
8: റൈറ്റ് ആയിരുന്നാണ് എന്റെ വിശ്വാസം ഇവിടെ നോക്കുമ്പോൾ.
7: ഓക്കെ, അൻസൽ കറക്റ്റ് ആണ്, ബിനോയ് കറക്റ്റ് ആണ്, ശരിയായ ഉത്തരം.
8: ഓക്കെ,
7: ഒരു വലിയ പേരാണ് എന്നുള്ളതാണ്.
8: ഏതാണ് സിനിമ എന്നുള്ളത് കണ്ടുപിടിക്കുക, മെസ്സേജ് അയക്കുക 500 00 917 എന്ന നമ്പറിലേക്ക്. ആ സിനിമയിലെ പാട്ടല്ലേ?

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ മണിയമ്പിള്ള രാജു.
3: മല മല മല കുഞ്ഞിന്റെ പേര് മല.
4: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മില്ലേനിയം സ്റ്റാർസ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കാണ്. നിസ സൂചന ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും.
1: വരുമോ?
0: വരും. എങ്ങനെയാണ് എന്റെ ഒരു നിഗമനം? കാരണം എന്താന്ന് വെച്ചാല് കൊറേ, ഒന്ന് നമ്മള് കൊടുത്തൊരു സൂചനയിൽ ഒരു വലിയ പേരാന്ന് കൊടുത്തിരുന്നു, സിനിമയുടെ പേര് വലിയ പേരാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പേരുകളുള്ള ഒരുപാട് സിനിമാ പേരുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് 1999 ഇറങ്ങിയ ചിത്രം. ടി കെ രാജീവ് കുമാർ സാറാണ് ഈ സിനിമയിലെ സംവിധായകൻ. കലാഭവൻ മണി അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: ഓക്കെ, ഒരു തമിഴ് നടൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എളുപ്പമായില്ലേ? ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ.
0: ഓക്കെ,
1: എളുപ്പമായില്ലേ?
0: എളുപ്പമായി. പക്ഷെ എനിക്ക് ഒരു ഒരു ഒരു
1: ഒരു സുഖം പോരെ,
0: ഒരു സുഖം പോരെ, ഒരു സൂചന കൂടെ കൊടുക്കണം.
1: പറയൂ.
0: വയലും തോണിയും
1: നമുക്ക് ഇനി പറയാനായിട്ടുള്ള വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ICC ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ഒരുക്കുന്ന ആ ഒരു ലൈബ്രറിയുടെ വിശേഷങ്ങൾ കൂടി നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ഇന്നലെ അതിന്റെ ഒരു പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോ ഖത്തറില് ആദ്യമായിട്ട് ICC ഇന്ത്യൻ കൾച്ചറൽ സെന്ററില് ഒരു ലൈബ്രറി എത്തുകയാണ്. വിവിധ ഭാഷകളിലായിട്ടുള്ള 6000 പുസ്തകങ്ങളാണ് ഈ ഒരു സമയത്ത്, 6000 പുസ്തകങ്ങളാണ് ഈ ഒരു സമയത്ത് അവിടെ ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, ഈ ഒരു ലൈബ്രറി ഒരു കണ്ടെയ്നറിലാണ് ഒരുക്കിയിട്ടുള്ളത്. കണ്ടെയ്നർ തന്നെയാണ്, കണ്ടെയ്നറിന്റെ ഉള്ളിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മണികണ്ഠൻ സാറുമായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കണ്ടെയ്നർ സ്റ്റേഡിയം ഒക്കെ ഉള്ളപ്പോ നമുക്ക് ഇത് ഇത് കണ്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ 6000 പുസ്തകങ്ങൾ വിവിധ ഭാഷകളിലുള്ള ഒരുപാട് വെറൈറ്റി, ഫിക്ഷൻ ഉണ്ട്, നോവൽ ഉണ്ട്, ഓട്ടോബയോഗ്രഫി ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, പോയംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പുസ്തകങ്ങളുടെ ഒരു കമനീയമായിട്ടുള്ളൊരു ശേഖരമാണ്. 6000 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ലൈബ്രറി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളുണ്ട്. ഇപ്പം എന്തായാലും ICC ഒരു പ്ലാനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം 6000 ഉള്ളൂ, അത് കൂടും
1: ഉറപ്പായിട്ടും,
0: ഉറപ്പായിട്ടും അത് കൂടും. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ പഴയ ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ. ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ,
1: ഇവിടെയുള്ള
0: ഇന്നലത്തെ കണക്ക് ഞാൻ ചോദിച്ചിരുന്നു, പത്രസമ്മേളനത്തിന് ഞാൻ ചോദിച്ചിരുന്നു എത്ര ആളുകളാണ് ഇതിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ 97 ആളുകളിൽ നിന്ന്, അതായത് 97, അത് വ്യക്തിപരമാണ്, ചില സംഘടനകളുണ്ട്, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ 6000 പുസ്തകങ്ങൾ ഇപ്പൊ നൽകിയിട്ടുള്ളത്.
1: ഏതായാലും നാളെയാണ് ഇതിന്റെ ഒരു ഉദ്ഘാടനം. 8 ICC ഹാളിൽ വെച്ചിട്ടായിരിക്കും നാളെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും, ഇനി വരും സമയങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് അത് പ്രയോജനപ്പെടുത്തട്ടെ. ഖത്തറിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി ഇന്ത്യൻ ഭാഷാ ലൈബ്രറി ആയിട്ടായിരിക്കും അത് മാറാനായിട്ട്.
0: മറ്റൊരു കാര്യം, ഇപ്പൊ നമുക്കറിയാം ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിന്റെ ഒരു മെമ്പർഷിപ്പിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. ഇപ്പൊ ICC മെമ്പേഴ്സിന് മാത്രമാണോ? അങ്ങനെയല്ല, ഇപ്പൊ അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അവിടെ ചെല്ലാം, അവിടെ ഒരു പുസ്തകം എടുത്ത്, അവിടെ ഒരു റീഡിംഗ് റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ റീഡിംഗ് റൂമിൽ പോയിരുന്ന് നമുക്ക് പുസ്തകമൊക്കെ വായിച്ചതിന് ശേഷം തിരിച്ചു വെക്കണം.
1: ഓക്കെ, അങ്ങനെയാണ്
0: കൊണ്ടുപോകാൻ ഈ സമയത്ത് പറ്റില്ല, ഈ സമയത്ത് പറ്റില്ല. അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് അതിനൊരു മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ വരും. പിന്നീട് പുസ്തകം നമുക്ക് കൊണ്ടുപോകാനും തിരിച്ചു കൊടുക്കാനും പറ്റുന്ന ഒരു രീതിയിലേക്ക് വരും. ഇപ്പോഴത്തെ ഉള്ളൊരു സൗകര്യം എന്ന് വെച്ചാൽ,
1: പുസ്തകം
0: ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുക, റീഡിംഗ് റൂമിൽ നിന്ന് വായിക്കുക എന്നുള്ളതാണ്. എന്തായാലും മനോഹരമായ ഒരു ആശയം നല്ലതായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ICC മാനേജിംഗ് കമ്മിറ്റിക്കും അവിടുത്തെ ലിറ്ററേച്ചർ വിങ്ങിനും ഒക്കെ നമ്മുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും.

ഫാൻസി. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: ഇടുക്കിയിലെ അർജന്റീന ഫാൻസ് മിടുക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനേഷിന് ഒരു മെസ്സേജ്
1: എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തില് നമ്മുടെ രാജ്യത്തെ പരിസ്ഥിതി സൗഹൃദവും അല്ലെങ്കിൽ സുരക്ഷിതവുമായിട്ടുള്ള യാത്രാ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതുക്കിയിട്ടുള്ള ഒരു ബൈസൈക്കിൾ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രാലയം അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് സൈക്ലിംഗ് അല്ലെങ്കിൽ മൈക്രോ മൊബിലിറ്റി എന്നിവയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന പദ്ധതികളും നയങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് ഈ ഒരു പുതിയ

0: അത് വിജയിക്കുമെന്നുള്ളതാണ് അടുത്ത വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്.
1: ഓക്കെ, 1999 ഇറങ്ങിയ ഒരു ചിത്രം, ടി കെ രാജീവ് കുമാർ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് കലാഭവൻ മണി. അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു അഡീഷണൽ സൂചന നമ്മൾ നൽകിയിരുന്നു, ഒരു തമിഴ് നടൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
0: അതെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്.
2: In the art of Podumakulanda.

0: 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunu.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop. Just

0: frequency. Now, available on Vodafone Shuf app. Action.
1: Mone Dinesha, Adi Mohamana, Adi Moham.
0: Horror.
2: Tanikyu Pogan, Anuvada Illya.
0: Or drama.
3: Ente Kudumba, Ente Swargaraji.
0: Ishta genre edanengilum, ivide, to get ready. Ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: Radio Suno 91.7 FM.
6: സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1 മണിക്കൂറത്തെ ചർച്ചകൾക്ക് ശേഷം ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്.
7: തീർച്ചയായിട്ടും റൈറ്റ് ആൻസർ അപ്പൊ പറയാ.
6: കണ്ണെഴുതി പൊട്ടിത്തൊട്ട്. വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സിനിമ. തിലകൻ എന്ന് പറയുന്ന ഒരു അഭിനയ പ്രതിഭയെ നമ്മൾ കണ്ട ഒരു ചിത്രമാണ്. ബിജു മേനോന്റെ ഭയങ്കര രസകരമായ ഒരു
7: അബ്ബാസ്,
6: അദ്ദേഹം വഞ്ചിയൊക്കെ തൊഴിഞ്ഞിങ്ങനെ സാധനങ്ങൾ ഉണ്ടൊക്കെ വരുന്നത് വിഷ്വൽ ചെയ്യാൻ
7: പറ്റും. പാട്ട്
6: അതെ
7: എല്ലാം
6: സിദ്ദിഖയുടെ ഗംഭീരമായിട്ടുള്ള പ്രകടനം.
7: തീർച്ചയായിട്ടും
6: ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയായിരുന്നു. ടി കെ രാജീവ് കുമാർ മലയാളികൾക്ക് സമ്മാനിച്ച കണ്ണെഴുതി പൊട്ടും തൊട്ട് ഈ സിനിമയാണ് നമ്മൾ ഒളിപ്പിച്ചു.
7: ഓക്കെ, അപ്പൊ ഇന്നലെ റൈറ്റ് ഹാൻഡ് സ്ട്രൈച്ച് എല്ലാവർക്കും ഒരു വലിയ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി നമുക്ക് പതുക്കെ മൈൻഡപ്പിയുള്ള സമയത്തിലേക്ക് എത്തുന്ന സമയത്ത് ചെസ് ടൂർണമെന്റിൽ നമുക്കറിയാം പ്രഗ്യാനന്ദ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമാണല്ലേ. അപ്പൊ അദ്ദേഹം നോർവേ ചെസ് ടൂർണമെന്റിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരു നേട്ടത്തിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിന് ഒരു വലിയൊരു അഭിനന്ദനങ്ങൾ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ.
6: ചെറിയ പ്രായത്തിലെ തന്നെ ഇത്രയും വലിയ കിരീട നേട്ടങ്ങളും ആ ഒരു പോരാട്ട വീര്യമൊക്കെ അദ്ദേഹം കാണിക്കുന്നത് ശാന്തനായി നിന്നുകൊണ്ട്.
7: അതെ, തീർച്ചയായിട്ടും വളരെ കൂളായിട്ടാണ്. എപ്പോഴും വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വളരെ കൂളായിട്ടാണ് പോകുന്നത്. ഈ ചെറിയ പ്രായം എന്ന് പറഞ്ഞപ്പോൾ വൈഭവിനെ കുറിച്ച് കൂടി മെൻഷൻ ചെയ്ത് നമുക്ക് പോകേണ്ടി വരും. കാരണം വൈഭവ് ഇന്ത്യയുടെ T20 ടീമിൽ
6: ഇടം
7: പിടിച്ചിരിക്കുന്നു. അയർലൻഡ് ഇംഗ്ലണ്ട് ടീമുകൾക്കെതിരായ 2020 പരമ്പരയ്ക്കും ഏഷ്യൻ ഗെയിംസിനുമുള്ള ടീമിലേക്ക് വൈഭവ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടാണ് അവർ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പോകുന്നത് എന്നാണ് വായിച്ചത്.
6: ഓക്കെ, കഴിഞ്ഞ മാസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന IPL ടൂർണമെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൈഭവിനെ കുറിച്ച് വന്ന ട്രോള്, ഇനി സൂടി പോണല്ലോ, +1 +2
7: പഠിക്കണല്ലോ.
6: എന്തായാലും ആ ഒരു വലിയ പ്രതിഭ അല്ലേ.
7: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
6: ഓക്കെ, ആ പ്രതിഭയ്ക്കും കൂടി എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസം ഒരാഴ്ചയുടെ തുടക്കമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാഴ്ചയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പരീക്ഷയിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ വരുന്ന സമയമാണ്. ആ പരീക്ഷ പേടി പേരൻസിനുണ്ടാകും
7: എന്നുള്ളതാണ്.
6: അപ്പൊ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ ഈ ദിവസവും ഈ ആഴ്ചയൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. ടാറ്റാ,
7: ബൈ ബൈ.

0: 7FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: This is home delivery only on Radio Sunoh 91.7 FM. Sunoh updates.
3: Sunoh updates ലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ ആസ്ഥാനത്തൊരുങ്ങുന്ന ലൈബ്രറിയും വായനാമുറിയും തിങ്കളാഴ്ച ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി തുറന്നു നൽകും. പുത്തൻ അറിവുകളുടെ ജാലകം തുറന്നിട്ടാണ് ICC വിപുലമായ ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. വായനയും വിജ്ഞാന കൈമാറ്റവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ICC ഹാളിൽ നടക്കും. ഏകദേശം 100 പ്രവാസി കൂട്ടായ്മകളും വ്യക്തികളുമാണ് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിയിട്ടുള്ളത്. പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ICC ഭാരവാഹികളുമായി കോൺടാക്ട് ചെയ്യാം. ഖത്തറിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഇന്ത്യൻ ഭാഷാ ലൈബ്രറികളിൽ ഒന്നായിരിക്കും ഇത്. മലയാളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകളിലായി 6000 പുസ്തകങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ൾ വേനൽക്കാലത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രമുഖ വിനോദ കേന്ദ്രമായ കത്താര കൾച്ചറൽ വില്ലേജിൽ ബീച്ച് പ്രവേശന സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തി. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ രാത്രി 11 വരെ സന്ദർശകർക്ക് ബീച്ചിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതേസമയം നീന്തൽ, മറ്റ് കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾ എന്നിവയ്ക്ക് ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ അനുവാദം ഉണ്ടാകൂ. ബീച്ച് ഹൌസ് സൂര്യോദയം മുതൽ സാധാരണ പോലെ പ്രവർത്തിക്കും. രാജ്യത്തെ പരിസ്ഥിതി സൌഹൃദവും സുരക്ഷിതവുമായ യാത്രാ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതുക്കിയ ബൈസൈക്കിൾ മാസ്റ്റർ പ്ലാൻ ഗതാഗത മന്ത്രാലയം പുറത്തിറക്കി. രാജ്യത്തെ ജനസംഖ്യാ വർധനവും നഗരവൽക്കരണവും കണക്കിലെടുത്ത് സൈക്ലിംഗ്, മൈക്രോ മൊബിലിറ്റി എന്നിവയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകിയുള്ള പദ്ധതികളും നയങ്ങളും അടങ്ങുന്നതാണ് പുതിയ മാസ്റ്റർ പ്ലാൻ. ഗതാഗത സുരക്ഷ ഉറപ്പാക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, നിലവിലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളുമായി സൈക്കിൾ പാതകളെ പരസ്പരം ബന്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ ലോകോ ഉത്തര നിലവാരത്തിലുള്ള മൊബിലിറ്റി സംവിധാനങ്ങൾ ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43°C, കുറഞ്ഞ താപനില 32°C.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിയുമ്പോൾ ഹോം ഡെലിവറിയുമായി നിങ്ങളുടെ കൂടെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹലോ, എന്നാ ഉണ്ട്? വിശേഷ സുഖമാണോ? എന്തൊക്കെയാണേലും ഇപ്പോൾ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഒരുപാട് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ കാഴ്ചകളൊക്കെ എനിക്കും കൂടി ഒന്ന് കാണിച്ചു തരാനായിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തൊന്നും അയക്കാനായിട്ട് മറക്കണം കേട്ടോ. 5000917ലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി, ഞാനത് എന്തായാലും സ്വീകരിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം നിങ്ങളുടെ വിഷസ് പോകുന്ന തൊട്ടേ എവിടെയാണ്, എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ജോലിയൊക്കെ കഴിഞ്ഞോ, ജോലിയുടെ ഇടയിൽ എന്തെങ്കിലും സങ്കടത്തിലാണോ, പക്ഷേ ഞാൻ ഇന്ന് വിചാരിച്ച പോലെ ക്ലയൻറ്റിനെ കാണാൻ പറ്റിയില്ലല്ലോ, ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ആ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റിലാണോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആയി കേട്ടോ. നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകാമല്ലോ. നിങ്ങൾക്ക് ആ ഒരു മൂഡ് ചേഞ്ചർ ആയിട്ട് ഒരു സോങ് വേണമെന്നുണ്ടെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ആ പാട്ട് ഇട്ടിരുന്നതായിരിക്കും. എന്തായാലും ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ സോങ്സും അതിനോടൊപ്പം തന്നെ ഒരുപാട് കഥകളും ഒക്കെ ആയിട്ട് നമ്മൾ തുടങ്ങേണ്ട സമയമായിരിക്കുന്നു ഹോം ഡെലിവറി. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അഷ്ടമി.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: The big. Biggest jewellery festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewellery purchase cheyumbol safety am 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: ഹോം ഡെലിവറി.

വെൽക്കം ബാക്ക്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയം കുറച്ച് മുൻപ് ഒരാൾ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ട് വേണമെന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ച് വിളിച്ചു പറയാലോ എന്നൊക്കെ വിചാരിച്ചാന്ന് തോന്നുന്നു. എന്നെ വിളിച്ചിട്ട് എന്തുണ്ട് അഷ്ടമി, സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എനിക്കൊരു പാട്ട് വേണേ, പിന്നെ അതുപോലെ തന്നെ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഫാമിലി ഇവിടെ വന്നപ്പോഴേക്കും ഒരു വിഷസ് പറയാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതിൻ്റെ ഇതായിട്ടാണ് എനിക്ക് ആ ഒരു മെസ്സേജ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കോൾ വന്നിരിക്കുന്നത്. ബേസിക്കലി മുജീബ് റഹ്മാന്റെ വകയായിരുന്നു.

ഈ പാട്ട് വരുന്നുണ്ട് ഓൺ ദ വേ. ഈ ഒരു സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. അപ്പോഴേക്കും മൈ ഫേവറേറ്റ് സോങ് സദാപാലയ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഡിയർ അഷ്ടമി, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച അമീൻ്റെ മെസ്സേജ് ഉണ്ട്. ഒരുപാട് സന്തോഷം, അമീൻ ഇഷ്ടപ്പെട്ട പാട്ട് വയ്ക്കാൻ പറ്റിയില്ല. അതിനോടൊപ്പം തന്നെ ഐ എം റിയലി ഗുഡ്. ഈ പറഞ്ഞ പോലെ എസ്റ്റഡി ഐ വാസ് ലിറ്ററലി ലൈക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഓക്കെയാണ്, സെറ്റാണ്. ഒരു കോഫിയും കൂടി കുടിച്ചപ്പോൾ പിന്നെ പറയാനുണ്ടോ. അതിനിടയിൽ ദിവാകറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നേ. ദിവാകർ അയച്ചിരിക്കുന്നത് ഒരു ഫോട്ടോ ആണ്. സോ ബേസിക്കലി നമ്മുടെ കോർണിഷിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂക്കിൻ്റെ ഭാഗത്ത് നിന്നും ക്യു എൻ ബി സിഗ്നലിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു പോർഷനിലെ ഒരു ഫോട്ടോ ആണ് അയച്ചു തന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു സിഗ്നലിൽ കിടക്കുമ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ബാക്കിയുള്ളവർ എവിടെ നിന്നാണ് കേൾക്കുന്നത്, മെസ്സേജസ് അയച്ചോളൂ. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഈവൻ പുറത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ നിന്നും അയർലൻഡിൽ നിന്നും ഒക്കെ തന്നെ കേൾക്കുന്നവരുണ്ട്. അവിടുത്തെ ഫോട്ടോസ് ആണെങ്കിലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. എവിടെ നിന്ന് കേട്ടാലും നിങ്ങളൊരു ഫോട്ടോ അയക്കാനായിട്ട് മറക്കണ്ട. അതിനോടൊപ്പം ഈ ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുണ്ട്. നമ്മൾ പലയിടത്തും ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ, എവിടേക്ക് പോകണം, എന്തൊക്കെയാണ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോട്ടൽ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫുഡ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഈ ഫുഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പൊതുവേ ആ ഒരു രാജ്യത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രത്യേക ഒരു ഒരു സ്പോട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നോക്കുമോ, നേരെ തിരിച്ച് അവിടെ എവിടെയാണ് നമുക്ക് പറ്റുന്ന വല്ലതും കഴിക്കാനുണ്ടോ ഇല്ലയോ എന്ന് നോക്കുമോ, ഏത് കൈൻഡ് ഓഫ് കാറ്റഗറിയാണ്? രണ്ട് കാറ്റഗറി എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൽ ഇപ്പം ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറിയയിൽ പോയി എന്ന് വിചാരിച്ചോ. നിങ്ങൾ അവിടുത്തെ കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുമോ, കൊറിയയിൽ ചെന്നിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi everyone, this is

0: രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats
2: double head of the hour in the art of podumakkolanda.

0: ഹോം ഡെലിവറിയാണ് കേട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്രാവലിനെ കുറിച്ചും ട്രാവലിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ഫുഡ്. ഫുഡിൽ തന്നെ നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പം സ്ട്രീറ്റ് ഫുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ കോസസ് ആയിരിക്കാം, അതൊക്കെ ട്രൈ ചെയ്യുമോ, നേരെ തിരിച്ച് നമുക്ക് എന്താണോ പറ്റുന്നത് അത് തപ്പി നടക്കുമോ. ഇത് ചോദിച്ചപ്പോഴേക്കും ഞാനൊരു കൊറിയ എക്സാമ്പിൾ ആക്കിയിട്ട് നിങ്ങൾ അവിടെ ചെന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ കൊറിയയുടെ തൊട്ടപ്പുറത്ത് അങ്ങ് ചൈനയിൽ ഒരാൾ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം അപ്പുണ്ണി. അപ്പുണ്ണി ചേട്ടാ, ഈ പറഞ്ഞ പോലെ ചൈനയിൽ ചെന്നപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പുണ്ണി ബേസിക്കലി, അല്ലേ? അപ്പൊ അവിടെ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു ഫുഡ്? ഫുഡ് എങ്ങനെ ആക്ച്വലി ഹാൻഡിൽ ചെയ്തു?
1: ശരിക്കും പറഞ്ഞാല് അപ്പോഴാണ് നമുക്ക് ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാവുക. നമ്മള് എത്രയൊക്കെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം എന്ന് പറഞ്ഞാലും നമ്മുടെ ഭക്ഷണങ്ങളാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക. ഇപ്പൊ ഒരു 7 ദിവസത്തെ ഒരു ട്രിപ്പിന് പോകുന്ന സമയത്ത് എന്റെ കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്ന് നമ്മളുടെ ആ ടീമായിട്ട് പോകുന്ന സമയത്ത് ആദ്യം ചെല്ലുന്ന സമയത്ത് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. എന്ത് ഭക്ഷണം, നോർമൽ നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇപ്പൊ പല കാര്യങ്ങളുണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. അവിടെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാല് ചൈനയില് കഞ്ഞി കിട്ടും, അതായത് വൈറ്റ് റൈസും അതുപോലെ തന്നെ കഞ്ഞി പോലെ സംഭവങ്ങൾ കിട്ടും, ചീര പോലെയുള്ള സാധനങ്ങൾ. പക്ഷെ അതിനൊന്നും എരിവോ പുളിയോ ഒന്നും ഉണ്ടാവില്ല. അത് എന്താണോ അതിന്റെ റോ ആയിട്ടുള്ളത് ബോയിൽ ചെയ്തത് അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ആ സാധനം കഴിച്ചു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അതൊക്കെ, രണ്ടാമത്തെ ദിവസമായപ്പോഴേക്ക് ബ്രെഡും മുട്ടയിലേക്കും മാത്രം ഒതുങ്ങേണ്ടി വന്നു. ഒരു മൂന്നാമത്തെ ദിവസമൊക്കെ ആയി കഴിഞ്ഞി ഫ്രൂട്ട്സ് ബ്രെഡ് മുട്ട,
0: അത്
1: ഫ്രൂട്ട്സിന്റെ പിന്നെ ഒരുപാട് വെറൈറ്റി
0: കിട്ടുമായിരുന്നു.
1: അപ്പൊ അതിലേക്ക് നമുക്ക് ഒതുങ്ങേണ്ടി വന്ന ഒരു സംഭവം ഉണ്ട്. ഈവൻ പലപ്പോഴും ഒക്കെ നമ്മൾ ലഞ്ചിനൊക്കെ ചെല്ലുന്ന സമയത്ത് വലിയ ടേബിളുകളാണ് അവിടുത്തെ, എല്ലാ വലിയ ചെയർസും വലിയ ടേബിളായിരിക്കും അവിടുത്തെ റെസ്റ്റോറൻറ്റ്സിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പൊ അവിടെ ചെന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പുഴുങ്ങിയതും അവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ, ഇപ്പൊ നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് ചെല്ലുന്നതും അതും നമുക്കൊരു അവിടെ ഒരു ട്രാവൽ ഏജന്റും ഒരു ടൂർ ഓപ്പറേറ്ററും എല്ലാം നമുക്ക് കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വീകാര്യത നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഭക്ഷണങ്ങൾ പലതരത്തിലുള്ള വെറൈറ്റീസ് കഴിക്കാൻ ട്രൈ ചെയ്യുന്നു, പക്ഷെ നമുക്കത് മൊത്തമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു, ആ ടേസ്റ്റ് ഞാൻ അറിഞ്ഞു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആസ്വദിച്ച് കഴിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ദിവസം നമ്മള് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ കമ്പനിയിലെ നമ്മുടെ കൂടെ ഗൈഡിന്റെ അടുത്ത് ചോദിച്ചു, ഗൈഡിനോട് ചോദിച്ചു ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു.
0: ഓക്കെ,
1: അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ചിറ്റി എന്നോ പേര്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ശരി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിർത്തി തരാന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി.
0: ഓക്കെ,
1: ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവിടുത്തെ വൈറ്റ് റൈസിനും രസത്തിനും പപ്പടത്തിനും അച്ചാർ, അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാർ, അച്ചാറിനും വെറുതെ ചിക്കൻ പൊരിച്ചതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അന്ന് മനസ്സിലായി. ഭയങ്കര ഒരു സംഭവമായിരുന്നു. പക്ഷെ അതിൽ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതിൽ കുറെ ആളുകളുണ്ട്, ഒരു ഡോണേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഡോണേട്ടനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തേടി പോയി കഴിക്കുകയും ട്രൈ ചെയ്യും. ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിന് ഏറ്റവും വലിയ തമാശ ഇവിടെയാണ് അവസാനിക്കുന്നത്. ഞങ്ങൾ പല സ്ഥലത്ത് അന്വേഷിച്ചാണെന്നല്ലോ. അപ്പൊ ലാസ്റ്റ് ദിവസം ട്രിപ്പ് അവസാനിക്കുകയാണ്. ഞങ്ങൾ ഷാങ്കായ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പൊ ഷാങ്കായില് എന്റെ കൂടെ അന്ന് ഞാനെപ്പോഴും കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സഫാരിന്റെ ക്രിയേറ്റീവ് ഹെഡ് മാർക്കറ്റിംഗ് സമദിക്ക ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ സമദിക്ക ഞാനുമാണ് എല്ലായിടത്തേക്കും പോകുന്നതും ഭക്ഷണം കഴിക്കാൻ പോകുന്നതൊക്കെ. അപ്പൊ എന്റെ ട്രോളി ബാഗ് എവിടെയോ വെച്ച് ലോക്കായിട്ട് പൊട്ടിപ്പോയി. അതിനൊരു ചെറിയ കംപ്ലൈന്റ് വന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ എനിക്കൊരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടിട്ട് നടക്കുകയാണ്, ഒരു പകല് ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് ഒരു സ്ട്രീറ്റിൽ ചെന്നു. ആ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അഷ്ടു എനിക്കിപ്പോഴും അത് വിഷ്വൽ ചെയ്യാൻ പറ്റും, അതിന്റെ മണം എനിക്കിപ്പോഴും കിട്ടും. അതായത് നിറച്ച് ഫ്രൂട്ട്സ്, ലോകത്തുള്ള എല്ലാ ഫ്രൂട്ട്സും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ സ്ട്രീറ്റിൽ നിരത്തി വെച്ചേക്കുക. പിന്നെ അവർ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവി പോലെ എന്തോ ഒരു സംഭവം, ഇങ്ങനെ ആ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു, ആവി പോലെ ഒരു സംഭവം ഇങ്ങനെ അവിടെ അടിച്ചുകൊണ്ടേയിരിക്കും, എന്തോ ഒരു സംഭവം. അപ്പൊ അതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. നമ്മളപ്പ സ്ട്രീറ്റ് ഇവിടെ നടന്നു പോകുമ്പോ ഓരോ ഫ്രൂട്ട്സിന്റെ മണവും ഒക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് ആസ്വദിച്ച് ആസ്വദിച്ച് അങ്ങനെ പോവാ. അപ്പൊ ഒരാള് ഞങ്ങളെ രണ്ടുപേരെ ഇങ്ങനെ നോക്കി, പുട്ട് കഴിക്കടാ, പുട്ടും കടലും കഴിക്കണമെന്ന്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി, സിജിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ഇതെന്താ പറഞ്ഞ പുള്ളി, പുള്ളി പുട്ടും തന്നെയല്ലേ പറഞ്ഞത്. പുള്ളി പറഞ്ഞു അതെ പുട്ട് കഴിക്കണം. ഞങ്ങൾ കയറി ചെന്നു, കഴിച്ചില്ല അപ്പോഴേ, ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞായിരുന്നു. അപ്പൊ ഒരു തലശ്ശേരിക്കാരൻ ചേട്ടൻ, ബിജു എന്നായിരുന്നു ആ ചേട്ടന്റെ പേര് എന്നുള്ളതാണ് ഇപ്പോഴും എന്റെ ഒരു വിശ്വാസം, ഒരു ചെറിയ റെസ്റ്റോറന്റ് അടുത്തുണ്ട്, കേരള റെസ്റ്റോറന്റ്. പുട്ട്, കടല, ഇഡ്ഡലി, ദോശ, ചമ്മന്തി, കപ്പ, മീൻകറി, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്, എല്ലാ വെറൈറ്റി ആയിട്ടുള്ള. അപ്പൊ പുള്ളി പറഞ്ഞു അവിടെ കേരള ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അത് മാത്രം ഈ പർച്ചേസിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകള് ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. കുറെ ദിവസമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവിടുത്തെ ഭക്ഷണം ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ ദിവസങ്ങൾ കഴിച്ചാൽ മടുക്കുമല്ലോ, അപ്പൊ ഇവിടെ വന്ന് കഴിക്കാറുണ്ട് തോന്നുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ യാത്രകളിലും ഉറപ്പായിട്ടും നമ്മൾ അവസാനം നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ വന്ന് എത്തും
0: എന്ന് പറഞ്ഞിട്ട്
1: ഞങ്ങള് തിരിച്ച് ഇറങ്ങിയത് ബഹ്റിലാണ്. അപ്പോൾ ബഹ്റിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ രാത്രിയായി എത്തുന്ന സമയത്ത് അപ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു ബഹ്റിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അളിയാ ചോറ് വേണം. അപ്പൊ ചോറും മോരും, അതായത് കുത്തരിച്ചോറും മോരും പപ്പടവും അച്ചാറും എനിക്കൊന്ന് ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആള്. ആളുടെ ഹോട്ടലില് ഷെഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചെന്ന് അവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് സിജിൽ ചോറൊക്കെ കൊണ്ടിട്ട് കൈയൊക്കെ കഴുകിയിട്ട് നന്ദി ഉണ്ടാവുള്ളി നന്ദി. പക്ഷെ ഇത് ഭയങ്കര ഒരു പലപ്പോഴും നമ്മുടെ യാത്രകളിലെല്ലാം ഭക്ഷണം ഒരു നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്
0: പറ്റുള്ളൂ.
1: അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ നാവ് ചെവിയോട് പറയും ചോറ് താ ചോറ് താ.
0: സത്യം. അപ്പൊ ഇപ്പൊ അപ്പുണ്ണി പറഞ്ഞ പോലെ വിശേഷം ആ ഒരു പുട്ടും കടലയും,
1: അതെ
0: അതെ, അങ്ങനത്തെ ഒരു കേരള റെസ്റ്റോറന്റ്. പക്ഷെ അതിപ്പോ ഒരു മലയാളി പോയി അവിടെ തുടങ്ങിയതല്ലേ, നേരെ തിരിച്ച് ജപ്പാനില് ജപ്പാനീസ് കപ്പിൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കഥയിലേക്ക് ഞാൻ എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളോടും കൂടി ചോദിക്കുകയാണ്, ഇതേപോലെ ഒരു അനുഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ
1: ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞ യാത്രകൾ?
0: അതെ, അപ്പുണ്ണി ഇപ്പൊ പറഞ്ഞ ആ സ്റ്റോറി പോലെ നിങ്ങൾക്കുണ്ടെങ്കിൽ വിളിച്ചു പറയാൻ മറക്കണ്ട 444-9417 കേട്ടോ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞു 5 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ഇത് ഹോം ഡെലിവറിയാണ്. അഷ്ടമിയാണ് കൂടിയുള്ളത്. ആൻഡ് ഈ ഒരു ടൈമിൽ കുറച്ച് മുൻപ് മെസ്സേജ് അയച്ചിട്ടുള്ള നമ്മുടെ കൃഷ്ണയ്ക്ക് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. കൃഷ്ണ എന്നാണ് ഇതിനകത്ത് അക്കൗണ്ട് നെയ്മെങ്കിലും, ഹലോ ചേച്ചി നമസ്കാരം, എൻ്റെ പേര് യദു. ഓക്കെ, യദു കൃഷ്ണ എന്നായിരിക്കാം ചിലപ്പോൾ. എന്തായാലും യദു കണ്ണൂർ ജില്ലക്കാരനാണ്. ഏകദേശം 6 വർഷത്തോളമായി ഖത്തറിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഏകദേശം 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യക്കാർ വണ്ടിയിൽ ഉണ്ടാകാറുണ്ട്. ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ റേഡിയോ സുനോയും മലയാളം പാട്ടും നിർബന്ധമാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് മുൻപ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം അത് ആ ഒരു മെസ്സേജ് ഞാനീ പറഞ്ഞ പോലെ അപ്പുണ്ണിയുടെ ചൈന കഥയിലേക്കൊന്ന് പോയപ്പോൾ വിട്ടുപോയതാണ് ആ മെസ്സേജ് വായിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു ടൈം എടുത്ത് വായിച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷം യദു, ലോട്ട്സ് ഓഫ് ലവ് ടു യു. ഇനി എന്തായാലും പാട്ടും വെച്ചേർന്നായിരിക്കും. ഇഷ്ടമുള്ള പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതിനിടയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അമീൻ്റെ മെസ്സേജാണ്, ആദ്യം നമുക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും, ഇല്ലെങ്കിൽ കിട്ടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതൊരു ഒരു ഒരു നല്ലൊരു ഇതാണ്. ഓക്കെ, പിന്നെ ഷെഫീർ കല്ലടയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഫോർ എനി കൺട്രി യു വിസിറ്റ് ഫുഡ് ഇസ് എ പാർട്ട് ഓഫ് ദ കൾച്ചർ, സോ ടു എക്സ്പീരിയൻസ് എവറിഥിങ് വി നീഡ് ടു ട്രൈ ദർ ഫുഡ് ആസ് വെൽ. ഐ പ്രിഫർ ടു ഈറ്റ് ദ ഫുഡ് ഇൻ ദാറ്റ് പ്ലേസ് ആൻഡ് മൈ വൈഫ് ഇസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്, ഷീ ലുക്സ് ഫോർ ആൻ ഇന്ത്യൻ ഫുഡ് ഫ്രം എനി കൺട്രി ആൻഡ് വി നോർമലി സ്പെൻഡ് ഔട്ട് എ ലോട്ട് ഓഫ് ടൈം ഓൺലി ടു സെർച്ച് ഫോർ ദ റെസ്റ്റോറൻറ്റ്സ്. അങ്ങനെയാണ് നമ്മുടെ ഷഫീർ കല്ലട പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറേ സമയം പോകും. കാരണം എന്താ വേണ്ടേ, എന്താ കഴിക്കണ്ടേ, ഈ ഒരു ചോദ്യം പൊതുവേ എല്ലാവരുടെയും ഇടയിലുള്ളതാണ്. അത് തന്നെ പുറത്തൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഒരാൾക്ക് അവിടുത്തെ ഫുഡ് കഴിക്കണം, മറ്റൊരാൾക്ക് ഇല്ല എനിക്ക് ഇന്ത്യൻ ഫുഡ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോവും. അല്ലെങ്കിൽ പിന്നെ എന്താവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അപ്പുണ്ണി കുറച്ച് മെൻഷൻ ചെയ്ത പോലെ ബ്രെഡും ഫ്രൂട്ട്സും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എനിവേ, അങ്ങനെയുള്ള കഥകളുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥയാണ് ഇപ്പോൾ ഷെഫീർ പറഞ്ഞത്, എവിടെ ചെന്നാലും ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട്. ആൾ പാവം എവിടെ പോയാലും സ്വന്തം ഇഷ്ടം നോക്കാൻ വേണം, എന്നാൽ കൂടുതലുള്ള ഭാര്യയ്ക്ക് ഇന്ത്യൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണം. അങ്ങനെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് നമ്മുടെ ടോക്കിയോ ടൗണിലാണ്, അങ്ങ് ജപ്പാനിൽ. ജപ്പനീസ് കപ്പിൾസ് ആണ് ഈ ഒരു ഇന്ത്യൻ എന്ന് പറയേണ്ട, മോർ ഓവർ കേരള ക്യുസീൻ. അങ്ങനെയാണ് അവിടെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ. പക്ഷേ ഇത് കേരള ക്യുസീൻ മാത്രമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പുട്ടും കടലയും ഇഡ്ലിയും ദോശയും ഒക്കെ കിട്ടുന്ന ടോക്കിയോ നഗരത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണെന്നറിയോ? ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞുതരാവേ. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കേണ്ട സമയമാണ് കത്തിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബിൻ റിയൽ ഡ്രീം നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ് ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും
4: നിങ്ങളുടെ കറന്റ് സേവിംഗ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ ഒപ്പം സേവ് ചെയ്യൂ
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa
5: ഹായ് ഞാൻ നിത്യ മാമൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 എഫ് എം ആണ് കേട്ടു കേട്ട് കൂട്ടുകൂടാം
6: ചെന്നൈ ബീച്ച്
7: ഹെഡ് ഓഫ് ദി ആർ
8: എന്താട്ടോ പോതുമാക്കളുണ്ട്

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alucas 917 evenings
3: presented by Joy Alucas, world's favorite jeweler.
4: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
7: In association with
8: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, let's make every outing unforgettable.
11: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.

യുവം സിനിമയിൽ നിന്നുള്ള നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ അഷ്ടമിയാണ് കൂടെയുള്ളത്. കുറച്ച് മുൻപ് പറഞ്ഞ് നിർത്തിയ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാനുള്ളത്. ഇഡ്ലി, ദോശ, വട, ഊത്തപ്പം, ഉപ്പാവ്, നല്ല അടിപൊളിയായിട്ടുള്ള ചായ, ഇതൊക്കെ കിട്ടുന്നത് അങ്ങ് ടോക്കിയോയിലെ ജപ്പനീസ് കപ്പൽ നടത്തുന്ന ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ആ റെസ്റ്റോറൻ്റ് പേര് തന്നെ കേരള നോ കസീനോ മോർണിംഗ് എന്നാണ്. ഈ ഒരു പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ ആ ഒരു എയർ അല്ലെങ്കിൽ ആ ബ്രീത്ത് ചെയ്യുന്ന ഇത് തന്നെ അത്രയും കേരളത്തിൽ നിന്നാണ്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മീനിങ് ആണ് അവർക്ക് ജപ്പനീസിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ കേരളാനോ കസീനോ മോർണിംഗിൽ ഇപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റുകൾ മാത്രമാണ് കൊടുക്കുന്നത്. മുൻപ് മീൽസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നിർത്തി, കുറച്ച് പ്രായമായതുകൊണ്ട് റിട്ടയർഡ് ആയ ഒരു ജപ്പനീസ് കപ്പിളാണ്, അതുകൊണ്ട് അവരത് കൊടുക്കുന്നത് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെ വന്നത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും ചിലപ്പോൾ. അങ്ങനെ അവിടെ ഇവർ ഈ ഒരു ടോട്ടൽ മെനുവും കാര്യങ്ങളൊക്കെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കിയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 42 വർഷങ്ങൾക്ക് മുൻപ് ഒരു 2 വർഷത്തെ ട്രാൻസ്ഫർ എന്നുള്ള രീതിയിൽ ജപ്പാനിൽ നിന്നും ഇവർ രണ്ടുപേരും, അതായത് ഭാര്യയും ഭർത്താവും കൂടി, കേരളത്തിലേക്ക് പോയി. കേരളത്തിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ആ ഒരു ക്വിസീൻ ട്രൈ ചെയ്തപ്പോൾ, അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിരിച്ച് വന്നപ്പോൾ അവിടുത്തെ ആ ഒരു ഒരു ജപ്പാനിലെ ഫുഡും കാര്യങ്ങളും കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇന്ത്യൻ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഐഡിയ വന്നത്. സോ ദാറ്റ് അവർക്ക് രണ്ടുപേർക്കും കേരള ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ തുടങ്ങി ും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കേരള ക്യുസീൻ കുറേയും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും ഒരു വലിയ ഒരു ലക്ഷ്യമായിരുന്നു ഇതിൻ്റെ പിന്നിലെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ബേസിക്കലി ഈ പറഞ്ഞ ദോശയും അല്ലെങ്കിൽ ഇഡ്ലിയും വടയൊക്കെ രാവിലെ കഴിച്ചൊരു ചായയൊക്കെ കുടിച്ചിരിക്കാനാണ് അവർക്ക് രണ്ട് പേർക്കും ഇഷ്ടം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ടോക്കിയോയിൽ എത്തുന്ന ആൾക്കാർക്കും ഈ

ടേസ്റ്റ് ബഡ്സ് ഉണ്ടാവും, അതിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാട്ട് വെച്ചുതരാം, എൻ്റെ അതേ ടീമാണെന്നുണ്ടെങ്കിൽ. അതിനോടൊപ്പം മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇൻ ഹരിഹർ നഗറിൽ നിന്നും ഒരു സൂപ്പർ സോങ്, എം ജി ശ്രീകുമാറും ഉണ്ണി മേനോനും പാടിയ പാട്ട്.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെ പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ആക്ഷൻ
2: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
4: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഏപ്രിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പെ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ദിൽതോ പാഗൽ ഹേയിൽ നിന്നും ദിൽതോ പാഗൽ ഹേ കേട്ട് തിരിച്ചു വരുമ്പോൾ ഓഫ് കോഴ്സ് ദിൽതോ പാഗൽ ഹേ ജീ വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. എത്ര പേരാണ് ഇപ്പോൾ എയർ ഫ്രയറിൽ ആക്ച്വലി കുക്ക് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇപ്പോൾ അതിലേക്ക് മാറിക്കഴിഞ്ഞു. എയർ ഫ്രയറിൽ ഈവൻ ബിരിയാണി വരെ ഉണ്ടാക്കാം എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം കേട്ടോ, ഇപ്പം എക്സ്പേർട്സ് പറയുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ ഓൾമോസ്റ്റ് എല്ലാം കുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ മെസ്സിയാവാം, ചില സാധനങ്ങൾക്ക് ചിലപ്പോൾ വെള്ളം ആവശ്യമുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കുക്ക് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതായത് എയർ ഫ്രയറിൽ ഈ പാസ്ത ഉണ്ടാക്കാൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവാം. പാസ്ത ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ റോ പാസ്ത സെറ്റായി വരണം എന്നുണ്ടെങ്കിൽ ബോയിലിംഗ് വാട്ടർ വേണം. ആ വെള്ളം ചൂടാവാനായിട്ട് അതിലേക്ക് ഒഴിച്ച് പിന്നെ അതാകെ പ്രശ്നമാക്കി എന്തിനാണ്? അത് ചെയ്യാൻ പാടില്ല. അത് ആക്ച്വലി ഒരു ഇലക്ട്രിക് ഉപകരണം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പാസ്ത, അതുപോലെ തന്നെ ചിലർ റൈസ് കുക്ക് ചെയ്യാൻ നോക്കും. അതും ഒരു സ്റ്റാർച്ച് കണ്ടൻറ് അടങ്ങിയിട്ടുള്ള സംഭവമാണ് ഈ പാസ്ത പോലെ തന്നെ റൈസ് എന്ന് പറയുന്നത്. അതിനും എഗെയിൻ ബോയിലിംഗ് വാട്ടർ അല്ലെങ്കിൽ ആ സ്റ്റീമിംഗ് പ്രോസസ്സ് വേണം. ആ ഒരു ബോയിലിംഗ് വാട്ടർ ഇല്ലാണ്ട് അത് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഇതുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഈവൻ പോപ്കോണൊക്കെ കുറേ പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മാക്സിമം ഓയിൽ ഇല്ലാണ്ട് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പിന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്തിൽ? നമ്മുടെ എയർ ഫ്രയറിൽ. പക്ഷെ നേരെ തിരിച്ച് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങൾക്കൊക്കെ അടിപൊളിയാണ് എയർ ഫ്രയർ. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് പറഞ്ഞപ്പോഴാണ് ഈ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ വിട്ടുകളയും. നമ്മൾ കിച്ചണിൽ പോലും പലതും നമ്മൾ ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നത് അത്ര നല്ല കാര്യമല്ല. ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ദിവസം തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ ജോയിൻ ചെയ്യുന്നതായിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ കേട്ടോണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്റ്റോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം നമ്മുടെ കൂടെ അടുത്ത ഒരാളും കൂടി ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അതായത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇന്ന് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. ഈ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ എന്നൊക്കെ പറയുമ്പം ഈ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ ആണെങ്കിലും മൈക്രോ ബാക്ടീരിയ ഒക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഇതൊന്നും നമ്മുടെ കണ്ണിന് പിടിക്കാത്ത സംഭവങ്ങളാണ്. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, എവിടേക്ക് ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതൊന്നും നമ്മൾ ഓർക്കില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് അവസാനം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വയ്യ, വയറുവേദന എടുക്കുന്നു, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഛർദ്ദിൽ നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് പോകും. പക്ഷേ ഇതൊക്കെ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഓൾവേസ് ഇറ്റ് വിൽ ബി ഫ്രം അവർ ഓൺ കിച്ചൺ മേ ബി, അല്ലെങ്കിൽ ഫ്രം എ റെസ്റ്റോറൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ആവണം എന്നുണ്ടെങ്കിൽ, ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ഈസ് വെരി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടും അതിനോടൊപ്പം ഇപ്പോൾ ഒരുപാട് ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് വീഡിയോസ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ തന്നെ എല്ലാവരിലേക്കും, നോട്ട് ഓൺലി ടു ദ മലയാളി ഓഡിയൻസ് ബട്ട് ടു ഓവറോൾ ഓഡിയൻസ് ഔട്ട് ദെയർ, ഇംഗ്ലീഷിലാണ് വീഡിയോസ് കണ്ടൻ്റ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഗുഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു പേജും കൂടിയാണ് അഹാനയുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് കേട്ടോ. ഹായ്, വെൽക്കം അഹാന.
2: ഹായ് അഷ്ടമി.
1: യെസ്, ഒരുപാട് വീഡിയോസ് ഒക്കെ ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തി തുടങ്ങുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്.
2: താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ.
1: ഷുവർ ഷുവർ ഷുവർ. അപ്പം അഹാന നാസർ അല്ലേ?
2: യെസ്.
1: നാട്ടിൽ എവിടെയാണ്?
2: നാട്ടിൽ ആലുവയിലാണ്.
1: അപ്പോൾ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ള ആ ഒരു പ്രൊഫഷനിലേക്ക് എങ്ങനെയാണ് ആക്ച്വലി അഹാന വന്നത്?
2: ആക്ച്വലി ഇതൊരു ലോങ് സ്റ്റോറിയാണ്. പണ്ട് അതിലെ എനിക്ക് എന്താ പറയാ, ഫുഡ് കുക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ തന്നെ അതിന്റെ എന്താണ് ബിഹൈൻഡ് ദ സീൻ എന്തായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു.
1: ഓക്കെ.
2: കൂടുതൽ ഇതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. പിന്നെ ഒഫ്കോഴ്സ് എന്റെ ഒരു കസിൻ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്.
1: ഓക്കെ.
2: അപ്പൊ ആളുടെ ഗൈഡൻസ് എടുത്ത് പിന്നെ അതനുസരിച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഫുഡ് സയൻസ് ആ സമയത്ത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല. ദെൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലായിരുന്നു. അഡ്മിഷൻ എടുത്തു, അങ്ങനെ അലോട്ട്മെന്റ് കിട്ടി. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ആക്ച്വലി പഠിച്ചത്. കുറച്ച് കഷ്ടപ്പാടായിരുന്നു, എന്നാലും പഠിച്ചെടുത്ത്.
1: And now you're working here as a food safety officer, right?
2: Yes, I'm working as a food safety and hygiene officer at our Habitat's Rasabrook.
1: നല്ല ദൂരമുണ്ട്, എല്ലാ ദിവസവും പോയി വരാനല്ലേ?
2: അതൊന്നും ഒരു വിഷയമല്ല, ഇഷ്ടപ്പെട്ട ജോലിയാണല്ലോ.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പോ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയതുകൊണ്ട് ഇപ്പൊ നമ്മള് ലൈഫിൽ ഓരോ റെസ്റ്റോറൻറ്റിലും പോയിട്ട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാറുണ്ടോ?
2: ഓഫ്കോഴ്സ്, നമ്മുടെ മൈൻഡ് ഫുൾ അതാണല്ലോ. ഫുഡ് സേഫ്റ്റി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നോക്കും, ക്ലീൻലിനെസ് അതെ ഇത് ശരിയല്ല, അത് ശരിയല്ല. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും, ഞാനറി ഇപ്പോൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തേനെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ മൈൻഡിൽ ഫുൾ അതാണ്. ഇപ്പോൾ വീട്ടിലായാലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും എല്ലാം നമ്മുടെ മൈൻഡ് ഫുൾ ഇതാണ്. ഇത് പഠിച്ചേക്കണോണ്ടും ജോലി ഇതായതുകൊണ്ടും ഓഫ്കോഴ്സ് എന്തായാലും അങ്ങനെ തന്നെയാണ്.
1: ഉറപ്പായിട്ടും. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൗട്ടുകളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അഹാനയുടെ അടുത്ത് നമുക്ക് അതൊക്കെ ചോദിക്കാനായിട്ടുണ്ട്. സോ ഷീ വിൽ ബി ഹിയർ വിത്ത് അസ് ഓൺ കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഫുഡ് സേഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അത് കേൾക്കാനായിട്ട് കേട്ടുകൊണ്ടിരിക്കുക കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. നമുക്ക് രണ്ട് പാട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം കേട്ടോ.

നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നതും ഇന്ന് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ തന്നെയാണ് കേട്ടോ. അഹാനയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഹാനയുടെ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോഴാണെങ്കിൽ പോലും ആള് ഭയങ്കരമായിട്ട് കൺസേൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്, അല്ലെങ്കിൽ ഈവൻ ക്ലീനിനെസ്സും കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കാറുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളും കൂടി ചോദിച്ചു നോക്കാം. നേരെ തിരിച്ച് ഇനി വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോ ഒരു മുടിയോ എന്തെങ്കിലും ഉമ്മാടടുത്ത് നിന്ന് കിട്ടിക്കാണും.
1: അത് ഉറപ്പല്ലേ,
0: ഉമ്മയുടെ കിട്ടിക്കാണും. അതിനെന്തെങ്കിലും പ്രശ്നമാക്കിയിട്ടുണ്ടോ?
1: പിന്നല്ലാണ്ട് മെയിനായിട്ട് ഞാൻ വരുത്തിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാല് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യണേല് അത് ഞാനിപ്പോ വീഡിയോ ചെയ്തതിലും ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മള് സെപ്പറേറ്റ് ആയിട്ട് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യണം എന്ന്. പക്ഷെ നമ്മള് വളർന്നു വന്ന ഒരു സാഹചര്യവും നമ്മുടെ വീട്ടില് അത് അറിയില്ല. മോസ്റ്റ് ഓഫ് ദ ഹൗസ് വൈഫ്സിന് അത് അറിയില്ല. അപ്പം ഞാനത് ഉമ്മയുടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് കട്ടിംഗ് ബോർഡ് ഞാൻ നിർബന്ധിച്ച് മേടിപ്പിച്ചിട്ടുണ്ട് ഞാൻ പഠിക്കണ സമയത്ത് തന്നെ.
0: ഓക്കെ, അതിന്റെ ഡിഫറൻസ് അപ്പൊ എങ്ങനെയാണ്?
1: ഡിഫറൻസ് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കളർ കോഡിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഇന്ന ഫുഡിന് ഇന്ന കളർ കട്ടിംഗ് ബോർഡ് നൈഫ്സ് എല്ലാം ആ ഒരു പാറ്റേണിലാണ് യൂസ് ചെയ്ത് പോണത്. അപ്പം ഫോർ എക്സാമ്പിൾ വെജിറ്റബിളിന് ഗ്രീൻ കളറാണ്, പിന്നെ സീ ഫുഡ് വരാണെങ്കിൽ ബ്ലൂ കളറാണ്, പിന്നെ മീറ്റ് റെഡ്, പോൾട്രി യെല്ലോ. അപ്പൊ അതിനൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഒരൊറ്റ കട്ടിംഗ് ബോർഡ് ഉള്ളു. അതൊരിക്കലും ഒരു നല്ല ഓപ്ഷൻ അല്ല. അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് കട്ടിംഗ് ബോർഡ്, രണ്ട് നൈഫ് എന്തായാലും നമ്മള് നിർബന്ധമായിട്ടും വീട്ടില് അല്ലെങ്കിൽ കിച്ചണിൽ ഉണ്ടായിരിക്കണം.
0: ഒരെണ്ണം വെജിറ്റബിൾസിന് അങ്ങനെയാണോ?
1: ആ ഒരെണ്ണം നമുക്ക് അതായത് റോ മീറ്റ്സിനായിട്ട് കൊടുക്കാം. അതായത് ഇപ്പൊ ചിക്കൻ, മീറ്റ്, ഫിഷ് എല്ലാത്തിനും കൂടെ ഒരെണ്ണം കൊടുക്കുക. കുഴപ്പമില്ല, കുറേ വേണമെന്നൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും അതിന് മാറ്റി വെക്കുക. വേറൊരെണ്ണത്തിൽ നമുക്ക് വെജിറ്റബിൾ ഫ്രൂട്ട് അല്ലെങ്കിൽ കുക്ക്ഡ് ഫുഡ് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം.
0: ഇതിങ്ങനെ ഒരെണ്ണത്തിൽ വരുന്നത് കാരണമുള്ള പ്രശ്നങ്ങൾ അപ്പം ബേസിക്കലി ബാക്ടീരിയൽ ഇഷ്യൂസ്?
1: അത് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ബ്രോഡർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞാല്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഒരു റോ ആയിട്ടുള്ള ചിക്കൻ കട്ട് ചെയ്ത ഒരു കട്ടിംഗ് ബോർഡില്, ആ സെയിം കട്ടിംഗ് ബോർഡിൽ തന്നെ കുക്ക് ചെയ്ത ഒരു ഫുഡ്, ഫോർ എക്സാമ്പിൾ നമ്മള് ബ്രെഡ് അല്ലെങ്കിൽ ഒരു കുക്ക്ഡ് ചിക്കൻ കട്ട് ചെയ്യുന്ന വെച്ചു, അപ്പം ദർ വിൽ ബി എ ട്രാൻസ്ഫർ ഓഫ് ബാക്ടീരിയ ഫ്രം ദ റോ മീറ്റ് ഓർ റോ ഫുഡ് ടു ദ കുക്ക്ഡ് ഫുഡ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്രോസ് കണ്ടാമിനേഷൻ ആണ്. നമ്മുടെ ഫുഡ് കണ്ടാമിനേറ്റഡ് ആയി ആൻഡ് നമുക്ക് ഉറപ്പായിട്ടും ഫുഡ് പോയിസണിങ് അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്.
0: ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു വീട്ടിൽ തന്നെ, അപ്പൊ പുറത്തുനിന്ന് പോയി കഴിച്ചിട്ട് ഫുഡ് പോയിസണിങ് എന്നല്ല, വീട്ടിൽ തന്നെ അതിന് ചാൻസസ് കൂടുതലാണ് അല്ലേ?
1: അത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ആക്ച്വലി നമുക്ക് അതിനെ പറ്റി യാതൊരു പിടുത്തവും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ കൂടുതലാണ്.
0: അതെ അതെ, എനിക്ക് തോന്നുന്നു അതിലേക്ക് കൂടുതൽ ഇൻഡെപ്ത് നോളജിലേക്ക് പോകുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുക ഞാൻ ഇത്രയും നാൾ ചെയ്യുന്നത് തെറ്റാണ്.
1: ശരിയല്ലേ, സാധാരണ ഒരാൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ല. ഇതിനു മുമ്പ് ആരും അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല.
0: യെസ്,
1: അപ്പം എക്സാക്ട്ലി ഈ ഒരു റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ ഭയങ്കര ഹൈ ആണ്.
0: ഉറപ്പായിട്ടും യെസ്. അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അഹാനയോട് ചോദിക്കണം, ആ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോഴേക്കും എനിക്ക് ഇവിടെ വേറൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്, അവർ ഹാബിറ്റാറ്റിസിലെ വർക്ക് ചെയ്യുന്ന അഹാന അഹാനയാണോ എന്ന് ചോദിച്ചിട്ട്. അതെ, അത് തന്നെയാണ്, ആ കുട്ടി തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. നമ്മൾ ഒരുമിച്ച് ഈ ഒരു പദയാത്രയിൽ ജോബ് കുര്യന്റെ ഒരു പാട്ട് കേൾക്കേണ്ട സമയം. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ചധികം വിശേഷങ്ങൾ, ഈ ഒരു ഫുഡ് സേഫ്റ്റി വിശേഷങ്ങൾ കേൾക്കാം. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കൂ ഹോം ഡെലിവറി.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
2: and
0: Google Podcast.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പർവ വില്ലേജ് ഹോം ഡെലിവറി

0: ഫുഡ് സേഫ്റ്റി ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറുമായിട്ടാണ് ഇന്ന് ഹോം ഡെലിവറിയിൽ അഷ്ടമിയുള്ളത്. ആൻഡ് വിത്ത് മീ ഇറ്റ് ഈസ് അഹാന. അഹാന ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്, ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആളുടെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ. നമ്മളെ ഞെട്ടിച്ച കുറെ അധികം വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അഹാനയുടെ. അതിലൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. സോ എന്തായാലും നമുക്ക് അഹാനടുത്ത് തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ചോദിച്ചറിയാം. നോർമൽ ഒരാള് എത്രയൊക്കെ ആണെങ്കിലും അവര് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവരത് പെട്ടെന്ന് മാറ്റി ചിന്തിക്കാനോ ഒന്നും പോകുന്നില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ ദേ ഗെറ്റ് എ റിയൽ വാലിഡ് റീസൺ അല്ലേ. പക്ഷെ അത് ഒരു പരിധിവരെ ഇപ്പം അഹാന ഇടുന്ന വീഡിയോസിലൂടെ കുറച്ച് പേർക്ക് എത്തുന്നുണ്ട് എന്നറിയുമ്പോ ആക്ച്വലി സന്തോഷമല്ലേ.
1: പിന്നല്ലാണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി എനിക്ക് കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ലൈക്ക് ഇത് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു, ഇത് ഇങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ തന്നെ എന്തെങ്കിലും അവർക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് തന്നെ അവരും ഡിഎം ചെയ്യും, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ അവർക്കൊരു വാലിഡ് റീസൺ കൊടുത്തു കഴിയുമ്പോ ഓക്കെ ദേ ആർ കൺവിൻസ്, ശരിയാണ് അപ്പൊ നമ്മൾ ഇത്രയും നാൾ ഇങ്ങനെ ആയിരുന്നു ചെയ്തത്, ഓ ഇതപ്പൊ റോങ് ആയിരുന്നല്ലേ. അപ്പം അതറിയുമ്പോ എനിക്കും ആ ഓക്കെ എന്റെ ഒരു വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ചേഞ്ച് വന്ന്.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കുറച്ച് മിനിസ് തന്നെ പറയുന്നുണ്ടായിരുന്നു കേറി വന്നപ്പോ മഹാനയോട്, ലൈക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിനിടയിൽ തന്നെ ഇപ്പം യു ആർ എ ഫുഡ് സേഫ്റ്റി ഓഫീസർ, അപ്പം നമ്മളിങ്ങനെ വീഡിയോ കറക്റ്റ് ആയിട്ടുള്ള വാലിഡ് റീസൺ വെച്ച് താൻ പഠിച്ച തന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് താൻ ഈ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു രീതിയിലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്ത, ഒരു നോളജും ഇല്ലാത്ത ചില ആൾക്കാർ വല്ല പൊട്ടത്തെറ്റൊക്കെ വിളിച്ച് പറയുന്ന വീഡിയോസ് കാണുമ്പോൾ എങ്ങനെയാ പൊതുവെ അത് അക്സെപ്റ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യാറ്?
1: അത് എന്ത് പറയാ, ചിലപ്പോ ചിലര് ഇതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഡി എം ചെയ്യും, ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത കുറച്ച് ദിവസത്തിന്റെ ഇടയിൽ തന്നെ ആരെങ്കിലും അതിനെപ്പറ്റി വേറൊരു റിയാക്ഷൻ, അല്ലെങ്കിൽ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ക്യാൻസർ വരും. ഒരു വാലിഡ് റീസൺ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് കുറെ പേര് ഇതുപോലെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അവരുടെ അക്കൗണ്ടിലൊക്കെ കയറി നോക്കുമ്പോ ഓക്കെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ സാധാ വണ്ടികളുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് ഇത് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഇതുപോലത്തെ വാലിഡ് റീസൺ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാത്തവരുടെ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യരുത്. ശരിക്കും പറഞ്ഞ ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ് ഉണ്ട്, എല്ലാ ആക്സസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ദം, അപ്പം നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഒരു കോമഡിയാണ്, ചില സമയത്ത് നമുക്ക് തന്നെ തോന്നിപ്പോകും വല്ല എന്തൊക്കെയാണ് ഈ പറയണത്. ആ വീഡിയോസിന് തന്നെയാണെങ്കിൽ നല്ല റീച്ചും ഉണ്ടാവും, ചിലപ്പോ 9 മില്യൺ 10 മില്യൺ ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ജസ്റ്റ് റീച്ച് അത്രേ ഉള്ളൂ.
0: ശരിയാണ്, വെരി ട്രൂ. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ആളിനെ കുറിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ടിപ്സും ആളുടെ ഒരു ജേണി ഒക്കെ കേട്ടു. എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ബിഗ് ബിയിൽ നിന്നൊരു നല്ല പാട്ടിലേക്ക് പോകാം.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: Qatar-il mandiyude olam theertha Danat Al Bahar-il ennum juchiyude mandi melam. Grilled fish flavorukal, crab grill, barbecue prawns, butter garlic prawns thudangi ottaravadi vibhavangal. Kude Danatine signature barbecue fishum pinne a special chutney.
2: Authentic Arabic flavors umayi Qatar-inte all time favorite mandi spot Danat Al Bahar barbecue fish.
3: ഹായ്, ഞാൻ മാല പാർവതി.
4: ഓർമ്മപ്പൂവേ പോരൂ, ഓമൽപ്പൂവേ പോരൂ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോം ഡെലിവറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്റെ കൂടെ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, അഹാനയാണ്. അപ്പൊ അഹാന ബേസിക്കലി ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്, ഇന്ന് ഫുഡ് സേഫ്റ്റി ഡേ ആണ്, അതായത് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫീസിന്റെ അടുത്ത് നമ്മൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കിനി നേരെ ആളുടെ അടുത്ത് ഒരു ഫൈനലി കുറച്ച് കാര്യങ്ങളൊന്ന് റാപ്പപ്പ് ചെയ്ത് ചോദിക്കേണ്ട സമയമായിരിക്കുകയാണ്. കുറെ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടൊരു ഐഡിയ ഒന്നുകൂടി ഇൻഡെപ്ത് പഠിക്കണം, അല്ലെങ്കിൽ ബിഗിനിങ് ആണ്. ഈവൻ വീട്ടിൽ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെ ഇപ്പം നല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളായിരിക്കും. ബേസിക്കലി ഒരു ഐഡിയ വരുമ്പോൾ നമുക്കൊന്ന് ഈ ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്താലോ, കൊടുത്തിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു ബിസിനസ് പോലെയൊക്കെ തുടങ്ങിയാലോ എന്ന്. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പം മറ്റത് നമ്മളുടെ ഓൺ റിസ്ക് ആണ്, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര വലിയ റിസ്ക്കാണ് അവരെടുക്കുന്നത് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചാൻസ് ഉണ്ടോ, ലൈക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാനായിട്ട്?
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എനിക്ക് ഇതേപോലെ ഡി എംസ് കുറെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും വന്നിട്ടുള്ളത് ഇതുപോലത്തെ സ്മോൾ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്കാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ക്യൂരിയോസിറ്റി ഉള്ളവരുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് റീസെന്റ് ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ്, എനിക്ക് കുട്ടിക്കുട്ടി ട്രെയിനിങ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ലൈക്ക് ബേസിക് തിങ്സ്, എന്താണ് ഫുഡ് സേഫ്റ്റി, എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനെ അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
0: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ആളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ചെല്ലുക, അവിടെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഷിൽ ബി ദയർ ടു ഹെൽപ്പ് യു ഗൈസ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം ഐഡിയും കൂടി ഒന്ന് പറഞ്ഞു
1: കൊടുക്കാം. എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ലെറ്റ്സ് ടോക്ക് ഫുഡ് എന്നാണ്.
0: ലെറ്റ്സ് ടോക്ക് ഫുഡ്,
1: യെസ് ഓഫ് കോഴ്സ്.
0: ഓക്കേ,
1: ഇറ്റ്സ് ഓൾ അബൌട്ട് ഫുഡ്. താഴെ സ്ക്രോൾ ചെയ്ത് അറിയാൻ പറ്റും, ഞാൻ കുറെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
0: ഞാനത് കണ്ടിരുന്നു ആക്ച്വലി, ഈ പറഞ്ഞ പോലെ റെസിപ്പി ഒരു കോണിന്റെ ഒക്കെ ഇങ്ങനെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ എങ്ങനെയാണ് അതിൽ നിന്നും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഫുഡ് സേഫ്റ്റിയിലേക്ക്?
1: അതൊരു ജേർണി തന്നെയാണ് ആക്ച്വലി. ഞാൻ കൊറോണ ടൈമിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്, അപ്പം ഞാൻ അത് അത്രയും പാഷനേറ്റ് ആയിട്ട് തുടങ്ങിയ ഒരു സംഭവമായിരുന്നു. പിന്നെ അഡ്മിഷൻ കിട്ടി, മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടി. അപ്പം ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അതും പാഷനാണ്, ഇതും പാഷനാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വന്നം. അപ്പം ഞാൻ അത് ചൂസ് ചെയ്ത് അതെ തൽക്കാലത്തേക്ക് സൈഡാക്കി, എന്നിട്ട് നേരെ അവിടെ ഹോസ്റ്റലിലായിരുന്നു. ടു ഇയേഴ്സ് അങ്ങനെ അവിടെ നിന്ന് എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴെപ്പോഴും എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു എന്തായാലും ഇത് റീസ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഹസ്ബൻഡ് ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ട് എപ്പോഴും പറയുന്നത് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പൊ എപ്പോഴും എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ അഫ്കോഴ്സ് ഇത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു, ഇനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇനി റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും, അതായത് ഫുഡ് സേഫ്റ്റി. ആക്ച്വലി ഇത് പഠിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ കസിൻസിന്റെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനത്തെ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അവരെന്നെ ഇങ്ങനെ ഞെട്ടും, ഏ ഇതിങ്ങനെയായിരുന്നു, ഇതങ്ങനെയായിരുന്നു. അപ്പം ആ ഒരു ഐഡിയ എന്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ എപ്പോഴും സ്റ്റക്കായിരുന്നു, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് നന്നായിട്ട് പുഷ് ചെയ്തു, നിനക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുഷ് ചെയ്തപ്പോഴാണ് ഇപ്പൊ ഈ അടുത്ത് ഞാൻ ജസ്റ്റ് അന്നാ ഓക്കെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് നോക്ക എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പോസ്റ്റ് ചെയ്യണത് ഇൻസ്റ്റാഗ്രാമിൽ. ആക്ച്വലി
0: അങ്ങനെയാണ് ഇവിടെ എത്തിയത്.
1: ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ഇത്രയും റീച്ച് ഒക്കെ പോകുന്ന വിചാരിച്ചില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു അല്ല ഒരു 10K എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, വ്യൂസ് 10K വ്യൂസ് എങ്കിലും പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഭയങ്കര ഒരു ഹ്യൂജ് റെസ്പോൺസ് ആയി കിട്ടിയത്. കുറെ ആൾക്കാരിലേക്ക് എത്തി, കുറെ മെസ്സേജസ്, ഇതെങ്ങനെയാ പഠിക്കേണ്ടത്, കോഴ്സിനെ പറ്റി പറയോ, ഫുഡ് സേഫ്റ്റി ഓഫീസർ എങ്ങനെ ആവേണ്ടത്, അങ്ങനെ കുറെ കുറെ മെസ്സേജസ് വന്ന്. ഐ വാസ് സോ ഹാപ്പി.
0: യെസ്. അതിനിടയിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരുപാട് പേര് എന്താ ജോലി എന്ന് വെക്കുമ്പോ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയലോ, ഓ കുറെ ഫുഡൊക്കെ കഴിക്കാമല്ലോ അങ്ങനെ ചോദിക്കാറില്ലേ.
1: പിന്നെ അല്ലാണ്ട് കുറെ പേരൊക്കെ കമന്റ് ചെയ്തിരുന്നു ഇങ്ങനെ, ഓ ഈ ജോലിയാണ് ഞാൻ ആഗ്രഹിച്ച ജോലി. ശരിക്കും പറഞ്ഞ അത് ഒരു തെറ്റിദ്ധാരണയാണ്.
0: അതെ,
1: അഫ്കോഴ്സ് നമുക്ക് ഫുഡ് അവിടെ പ്രൊവൈഡ് ചെയ്യും, മീൽ എന്തായാലും സ്റ്റാഫ് മീൽ പ്രൊവൈഡ് ചെയ്യും. അത് മാത്രമല്ല നമുക്ക് ടേസ്റ്റിംഗ് സെഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്താ പറയാ, ഇത് അങ്ങനെ ഫുഡ് എന്ന് മാത്രം കഴിക്കാൻ കിട്ടുന്ന മാത്രം നമുക്ക് പറയാൻ പറ്റില്ല.
0: അതെ, ഒരുപാട് ബാക്ക് എൻഡിൽ കുറേ പണിയുണ്ട്.
1: ആ പിന്നല്ല, അത്ര ഒരുപാട് റിസ്ക് ഉള്ള ജോബും കൂടിയാണ്, ഒരു എക്സ്റ്റേണൽ ഓഡിറ്റ് പ്രതീക്ഷിക്കുക. അപ്പൊ നമ്മള് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം അതിന്റേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, അഫ്കോഴ്സ് ഞാനിതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു.
0: സൂപ്പർ, ഇങ്ങനെ തന്നെ പോട്ടെ. ഈ പറഞ്ഞപോലെ ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ഫാമിലി ഉണ്ട്, പ്രത്യേകിച്ചും ഹസ്ബൻഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് വീഡിയോസ്, ഇറ്റ്സ് വെരി വെരി ഹെൽപ്ഫുൾ. അഹാന ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇംഗ്ലീഷിലാണ്, ലാർജ് നമ്പർ ഓഫ് പീപ്പിളിലേക്കാണ് അത് എത്തുന്നത്. വെദർദിയ മലയാളീസ് ഓർ വെദർദിയ ഹിന്ദി സ്പീക്കേഴ്സ് ഓർ എനി അതർ അറബ് കൺട്രീസ്, എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് കറക്റ്റ് ആയിട്ട് അഹാന പറയുന്നത്. ആൻഡ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ലൈക്ക് ചെറിയ ചെറിയ റീൽ, ആൻഡ് ദാറ്റ് ഈസ് വെരി ക്രിയേറ്റീവ്. ലൈക്ക് കറക്റ്റ് ആയിട്ട് വേണ്ട സാധനം മാത്രം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ തന്നെ ഇനിയും ഉള്ള വീഡിയോസ്
1: കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. അതുപോലെ കൂടുതൽ അവയർനെസ് അബൌട്ട് ഫുഡ് സേഫ്റ്റി, ഫുഡ് റിവ്യൂസ് അങ്ങനെയൊക്കെ ചെയ്യണം. അതായത് എന്തായാലും ഒതന്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കണം.
0: താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ.
1: താങ്ക് യു സോ മച്ച്.
0: അങ്ങനെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തത് അഹാനയാണ്. അഹാനയുടെ ആ ഒരു ടോട്ടൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയ ആ ഒരു ജേർണിയും അല്ലെങ്കിൽ ആളുടെ ഒരു ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നൊരു ജേർണിയും ഒക്കെ തന്നെ നമ്മൾ കേട്ടു. അതിനിടയിൽ ചെറിയൊരു ടിപ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്യുന്നത് നമ്മുടെ കട്ടിംഗ് ബോട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഇനിയും ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാനായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫുഡ് സേഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഹാനയ്ക്ക് പറയാനായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓരോ ആഴ്ചകളിലായിട്ട് ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ഒരു ഫുഡ് സേഫ്റ്റി ടിപ്പായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതൊക്കെ കേൾക്കാനായിട്ട് ഓരോ ആഴ്ചകളിലും വെയിറ്റ് ചെയ്യുക. ആളുടെ ടിപ്സ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, നേരിട്ടൊരു വീഡിയോയിലൂടെ അറിയണം എന്നുണ്ടെങ്കിൽ ആളുടെ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലേക്ക് എത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അഹാനേനെ എൻ്റെ കൂടെ കൂട്ടി കുറച്ചധികം നേരമായി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അഫ്കോഴ്സ് എനിക്കിത് ആ ചാച്ചാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായി. പക്ഷേ ഞാൻ വൈകുന്നേരം വീണ്ടും എത്തുന്നതായിരിക്കും മൂവി വിശേഷങ്ങളൊക്കെ ആയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്, വിജയേശുദാസും ശ്വേതയും പാടിയ പാട്ട്. അപ്പൊ നല്ല പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരുന്നോളൂ. സോ ടാറ്റാ.

0: നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
5: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
6: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
5: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: I'm coming to save Malayalam cinema.
7: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
8: Matinee Classics.
9: Matinee Classics.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൻ ഫിറ്റ്നസിന്റെ 6th ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറാൻ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്, എക്സ്പേർട്ട് ട്രെയിനേഴ്സ്, ഗ്രൂപ്പ് ക്ലാസ്സസ്, പേഴ്സണൽ ട്രെയിനിങ്, ന്യൂട്രീഷൻ ഗൈഡൻസ്, പ്രീമിയം എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. എ ന്യൂ ഡെസ്റ്റിനേഷൻ ഫോർ ഫിറ്റ്നസ്, സ്ട്രെങ്ത്, കമ്മ്യൂണിറ്റി. ഫാൽക്കൻ ഫിറ്റ്നസ്.
3: മാറ്റിനി ക്ലാസിക്സ്.

0: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂട.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: മാറ്റിനി ക്ലാസിക്സ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ കുടുകുട ചിരിപ്പിക്കുകയും ഗൗരവം നിറഞ്ഞ വേഷങ്ങളിലൂടെ കണ്ണീരണയിക്കുകയും ചെയ്ത ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം സലീം കുമാർ. മിമിക്രി വേദികളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. പിന്നീട് കൊച്ചിൻ കലാഭവൻ ഉൾപ്പെടെയുള്ള വേദികളിലൂടെയാണ് ടെലിവിഷൻ രംഗത്തേക്കും പിന്നാലെ സിനിമാ മേഖലയിലേക്കും എത്തിയത്. ഇഷ്ടമാണ് നൂറുവട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. അന്നു മുതൽ ഇന്ന് വരെ തമിഴ് ചിത്രങ്ങളിലും ബംഗാളി സിനിമകളിലും ഉൾപ്പെടെ 300+ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. 2000 വിജയ് തമ്പി സംവിധാനം ചെയ്തൊരു സിനിമയുണ്ടായിരുന്നു, സത്യമേവ ജയതെ. ആ സിനിമയിലെ വേഷം, ആ പ്രകടനമാണ് തെങ്കാശി പട്ടണം എന്ന സിനിമയിലേക്ക് സംവിധായകരായ റാഫി മെക്കാർട്ടിൻ ടീം സലീം കുമാറിനെ വിളിക്കാൻ കാരണമായത്. തെങ്കാശി പട്ടണം ഹിറ്റായതോടുകൂടി സലീം കുമാർ എന്ന താരത്തിന്റെ ഹാസ്യ കഥാപാത്രങ്ങൾ നിരവധി പുറത്തിറങ്ങി. മായാവിയിലെ സ്ട്രാങ്കും കല്യാണരാമനിലെ പാരിലാലും ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രമും പുലിവാൽ കല്യാണത്തിലെ മണവാളനും മീശമാധവനിലെ വക്കീൽ മുകുന്ദനുണ്ണി തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവയാണ്. ആ കഥാപാത്രങ്ങളിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് സഞ്ചരിക്കുന്നതും.
3: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: മലയാളി മനസ്സിനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത താരമായിരുന്നു സലീം കുമാർ. അദ്ദേഹം നമുക്കായി അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു സഞ്ചാരം. ഒരിക്കൽ അദ്ദേഹം സംവിധായകൻ കമലിനെ ചെന്ന് കാണുന്നുണ്ട്. അതായത് മിമിക്രി കലാകാരനായി തിളങ്ങി നിന്ന സമയത്ത് കമൽ സർ സംവിധാനം ചെയ്തൊരു സിനിമ കണ്ടതിന് ശേഷം മഴ നനഞ്ഞ് അഭിനയിക്കണമെന്ന മോഹവുമായിട്ട് സലീം കുമാർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സന്ദർശനമാണ് ഇരുവരും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിനും പിൽക്കാലത്തെ മികച്ച സിനിമ കൂട്ടുകെട്ടുകൾക്കുമൊക്കെ തുടക്കമിട്ടത്. ഗ്രാമഫോൺ എന്ന സിനിമയിലെ തബല ഭാസ്കരൻ എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് സലീം കുമാർ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇത്രയും ഗൗരവമുള്ള വേഷം തനിക്ക് വഴങ്ങുമോ എന്ന ഒരു ചെറിയ ഭയത്തില് അദ്ദേഹം ആദ്യം പിന്മാറാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ കമൽ സാറിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ വേഷം അദ്ദേഹം ഏറ്റെടുക്കുകയും അതിമനോഹരമായിട്ട് തബല വായിക്കുകയും ആ കഥാപാത്രത്തെ അനശ്വരമാക്കുകയും ചെയ്തു.
4: നമസ്കാരം,
5: ഇത് ചുള്ളിക്കൽ ഭാസ്കരൻ, രവീന്ദ്രനാഥൻ മാഷിന്റെ സന്തത സഹചാരിയും ആദ്യകാല സഹപ്രവർത്തകരിൽ ഒരാളുമായ തബലിസ്റ്റ്.
4: തബല ഭാസ്കർ എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയൂ. സ്നേഹം കൂടുമ്പോ രവിയേട്ടൻ തബല ഭാസ്കരാന്ന് വിളിക്കും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
4: 500-ലെ മൈക്കിളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
5: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: പറവൂർ ബോയ്സ് ഹൈസ്കൂളിൽ തുടങ്ങി മഹാരാജാസിലൂടെ വളർന്ന് മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ അഭിനയ വഴി സംഭവ ബഹുലമായിരുന്നു സലീം കുമാർ എന്ന നടന്റെ സിനിമയും ജീവിതവും. പറവൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഷെൽട്ടർ എന്ന നാടകത്തിലൂടെ സലീം കുമാർ ആദ്യമായിട്ട് നടനാകുന്നു. അഭിനയം പിന്നെ ജീവിതമായിട്ട് മാറുന്നു. മഹാരാജാസിൽ പഠിക്കുന്ന കാലത്ത് ഏഷ്യാനെറ്റിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിട്ട് മാറുന്നത്. നടൻ നാദുഷയാണ് സംവിദായകൻ സിദ്ദിഖിനോട് സലീം കുമാറിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിലേക്ക് സലീം കുമാർ എത്തിപ്പെടുന്നത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം റാഫി മെക്കാർട്ടിന്റെയും ഷാഫിയുടെയും പോലുള്ള കോമഡി ഹിറ്റ് മേക്കർമാരുടെ സിനിമകളിലെ ഏറ്റവും ആസ്വാദ്യകരമായിട്ടുള്ള ചേരുവയായിട്ട് സലീം കുമാർ എന്ന താരവും മാറി. ചിരിപ്പിക്കുക മാത്രമല്ല, ചിരിക്കപ്പുറം ആ ഒരു നടന മികവ് കണ്ട ഒരുപാട് കഥാപാത്രങ്ങൾ മനസ്സിലേക്ക് എത്തുന്നുണ്ട്. അതിലൊന്നാണ് അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുൽ എന്ന കഥാപാത്രം. ലിറിസിസ്റ്റായ ബി കെ ഹരിനാരായണൻ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, എത്ര സൂക്ഷ്മതയോടെയും ഒതുക്കത്തോടെയുമാണ് അദ്ദേഹം അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവലായിട്ട് മാറുന്നത്. ഒരു പിതാവിന്റെ നിസ്സഹായതയും വേദനയും ആവിഷ്കരിക്കാൻ അവിടെ സംഭാഷണങ്ങളുടെ പോലും ആവശ്യമില്ല, ഒറ്റ നോട്ടത്തിൽ നമ്മൾ പൊള്ളിപ്പോകും എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രമാണ് കേരള കഫേയിലെ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു സിനിമ. കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ. സ്വന്തം അമ്മയെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന മകന്റെ ആ ഒരു വേഷം സലീം കുമാർ അദ്ദേഹം എത്ര മനോഹരമാക്കിയിട്ടുണ്ടെന്നോ. എന്റെ അസാധ്യമായിട്ടുള്ള അഭിനയ പാടവം നമുക്ക് ആ കഥാപാത്രത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. കുറഞ്ഞ സംഭാഷണങ്ങൾ കൊണ്ടും മുഖഭാവങ്ങൾ കൊണ്ടും നമ്മൾ അറിയാതെ കരഞ്ഞു പോകും എന്നുള്ളതാണ്. സലീം കുമാർ എന്ന നമ്മുടെ പ്രിയ താരം അനശ്വരമാക്കിയ മികച്ച കഥാപാത്രങ്ങളിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
6: Joyalukkas, world's favorite

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ് താനെന്ന് ഗൗരവമേറിയ കഥാപാത്രങ്ങളിലൂടെയും പുരസ്കാരങ്ങളിലൂടെയും സലീം കുമാർ എന്ന താരം അടിവരയിട്ട് ഉറപ്പിച്ചിരുന്നു. ലാൽജു സംവിധാനം ചെയ്ത പെരുമഴക്കാലത്തിലെ ആ ഒരു ആമു എലാപ്പ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, ഗൗരവമേറിയ കഥാപാത്രങ്ങൾ തനിക്ക് അനായാസം അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് സലീം കുമാർ ആ ഒരു ക്യാരക്ടറിലൂടെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അച്ചുറങ്ങാത്ത വീട് എന്ന് പറയുന്ന സിനിമ എത്തുന്നത്. സലീം കുമാറിന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു വലിയ നാഴിക ാണ് ആദാമിന്റെ മകൻ അബു. 2005 സലീം കുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. അച്ഛനുറങ്ങാത്ത വീട്ടിലെ പ്രകടനത്തിന് മികച്ച രണ്ടാമത്തെ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. 2010 ആദാമിന്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും സലീം കുമാർ സ്വന്തമാക്കുന്നു. അദ്ദേഹം നമ്മളെ കുടുകിടാചിരിപ്പിച്ച ഒരുപാട് ഡയലോഗുകൾ ഉണ്ടല്ലേ. നമ്മള് ദിവസവും സംസാരിക്കുന്ന കൂട്ടത്തിൽ ദിനം പ്രതി നമ്മുടെ ലൈഫിലും നമ്മൾ പറയുന്ന പല ഡയലോഗുകളും ഉണ്ട്. വരും മണിക്കൂറുകളിൽ ആ ഒരു ഡയലോഗുകളെ കുറിച്ച് കൂടി നമ്മളൊന്ന് അറിഞ്ഞു പോകുന്നുണ്ട്. കലാഭവൻ വേദികളിൽ നിന്നും ദേശീയ പുരസ്കാര വേദി വരെയുള്ള സലീം കുമാർ എന്ന താരത്തിന്റെ യാത്ര കഠിനാധ്വാനം കൊണ്ട് തീർത്ത വിജയകഥയായി എക്കാലവും മലയാളികൾ എന്നും ഓർക്കും.

0: ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
1: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
0: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഐ ആം കമിംഗ് ടു സേവ് മലയാളം സിനിമ.
2: Distributed by Homescreen Entertainment and online streaming partner SimplySouth.tv.
3: Dr. On Air. Dr. On Air. Brought to you by
4: Naseem Surgical and Medical Center.
5: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ മോഹൻ ബാസൽ. ഞാനൊരു മോണോരോഗ വിദഗ്ധനാണ്, നഴ്സിംഗ് മെഡിക്കൽ സെന്ററിൽ നിന്ന്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഒരു ഡൗട്ടാണ്, അവർ നന്നായി പല്ല് വൃത്തിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പല്ലിന്റെ ഇളക്കം അല്ലെങ്കിൽ പല്ലിൽ നിന്ന് വരുന്ന, മോണയിൽ നിന്ന് വരുന്ന രക്തം അഥവാ മോണപ്പഴുപ്പ് കുറയാത്തതെന്ന്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ മോണപ്പഴുപ്പ് ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ മോണയുടെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മോണപ്പഴുപ്പിന്റെ എന്ത് ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പെരിഡോണ്ടിസ്റ്റ് അഥവാ മോണരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. താങ്ക് യു.
3: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ
4: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 444-111-1133.
6: ഹായ്, ദിസ് ഈസ് കല്യാണി പ്രിയദർശൻ.
7: അപ്പ ചന്ദ്രശേഖരൻ സൂപ്പർ ഹീറോ ആണോ?
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

അസ്സലാമുഅലൈക്കും, ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ടുള്ള ഒരു വീക്ക് ഇതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീക്കിൽ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനും കൂടെ കൂടുന്നു. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ ദ മാറ്റിനി മാസപ്പിന്റെ ടൈം 91.7 FM. വെൽ, ഈ ഒരു വീക്കിൽ ആദ്യം ഐ ആം ഗോയിങ് ടു ടേക്ക് യു ടു റിവ്യൂ. പക്ഷേ ആ ഒരു റിവ്യൂലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ, ടു ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ, ഏറ്റവും മികച്ച ഒരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ്. ആൻഡ് വിഷസിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാസ് ഓൺ ചെയ്യേണ്ട വിഷസൊക്കെ അയക്കാനായിട്ട് മറന്നു പോകണ്ട. 5000997 ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വീക്ക് ആയിരിക്കട്ടെ എല്ലാവർക്കും. സിനിമാ ലോകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, എക്സ്പെക്റ്റഡ് ആയിട്ട് അതല്ല, ഇനി നമ്മൾ അറിയാണ്ട് പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ന്യൂസ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ലേറ്റസ്റ്റ് സിനിമ അപ്ഡേറ്റ്സുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. സോ മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ. വീക്കെൻഡ് കണ്ട് സജസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള സിനിമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ, ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

வெல்கம் வெல்கம் வெல்கம் பேக் ஒன்ஸ் அகேன் ரீநியூஸ் 91.7 FM இல்ல தி மேட்டினி மேட்ச்அப்பின் டைம் ആണ് சந்தீபான கூட உள்ளது ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ റിവ്യൂവിനെക്കാട്ടിലും ഇറ്റ് ഇസ് ഓൾ അബൌട്ട് എന്താണ് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് സോ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ് കേട്ടോ അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് പോവാം ആൻഡ് ദെൻ ദേർ വിൽ ബി പീപ്പിൾ ജോയിനിങ് വിത്ത് മീ ആസ് വെൽ സൺഡേ റിവ്യൂവിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ചിത്രം ഒബ്വിയസ്ലി മോളിവുഡ് ടൈംസ് നസ്ലിൻ ഏറ്റവും അധികം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതും നസ്ലിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നറിയാനായിട്ടിരുന്നു സോ ഐ വിൽ കം വിത്ത് ദ ഗുഡ് പാർട്ട് സോ ഗുഡ് പാർട്ട് ആസ് ഇൻ കംപ്ലീറ്റ്ലി മൂവി ഓവറോൾ വാസ് എ ഗുഡ് ഫീൽ മൂവി ആൻഡ് ഓൾസോ ഒരുപാട് രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് ലൈഫിലുള്ളവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് നസ്ലിൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഏറ്റവും എടുത്തു പറയേണ്ടത് ചിലപ്പോൾ ക്യാരക്ടർ വൈസ് അല്ല ഞാൻ പറയുന്നത് പെർഫോമൻസ് വൈസ് ട്രസ്റ്റ് മീ ഗൈസ് നസ്ലിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ കംപ്ലീറ്റ് ഒരു 100% തരാനായിട്ട് നമ്മുടെ നസ്ലിന് സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു എനർജി ആണെങ്കിലും ഇറ്റ് വാസ് ഓൾ ബ്യൂട്ടിഫുള്ളി എന്താണ് ട്രാൻസിഷൻ എല്ലാം കറക്റ്റായിട്ട് സെറ്റായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ നസ്ലിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് ഇത് കൂടാണ്ട് തന്നെ ഒരു ബ്രൂട്ടലായിട്ടുള്ള ഓണസ്റ്റ് മെറ്റാ ലെയർ എവിടെയോ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിലെ ബേസിക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കീപ്പിംഗ് അസൈഡ് റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഷോ ബിസിൽ ഭയങ്കര വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഈ സംഭവങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ച് ഒരു ഗ്ലാമർ കോഷ്യൻ്റ് ഒന്നും സിനിമയ്ക്ക് വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വളരെ ലോ കോസ്റ്റ് ആയിട്ടും നമുക്ക് സിനിമ എടുക്കാം നമുക്കൊക്കെ തന്നെ ഒരുപാട് പേർക്ക് സിനിമാ പ്രേമികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എലമെൻറ്റ്സ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡ് വിച്ച് കണക്ട്സ് ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവമൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് ഇത് കൂടാണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്ന ഒരു നെക്സ്റ്റ് സൈഡ് എന്നൊരിക്കലും ഞാൻ പറയില്ല ബട്ട് ദെൻ മൈ പെർസ്പെക്റ്റീവിൽ അയ്യോ അത്ര വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു സൈഡിലേക്കാണ് വരുന്നത് വെരി ഫസ്റ്റ് തിങ് ഇസ് 2 hours 48 minutes ആണ് സിനിമയുടെ ആ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് എവിടേക്കോ എനിക്ക് ലാഗ് ചെറുതായിട്ട് തുടക്കത്തിൽ ദ സ്റ്റാർട്ടിങ് സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും ആദ്യത്തെ ആ ഒരു പോർഷൻ എനിക്ക് കുറച്ചധികം തന്നെ ഒന്ന് ലാഗ് അടിച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾസോ എവിടേക്കോ ഒരു ലാഗിങ് കോഷ്യൻറ്റ് അവിടെ ഇവിടെ കിടക്കുന്ന പോലെ സെക്കൻഡ് ഹാഫിലും കുറച്ചൊരു ഡ്രാഗ് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടും അതേപോലെ തന്നെ കുറച്ച് റെപ്പറ്റേറ്റീവ് ആയിട്ട് ഓവർ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് വന്നതുപോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കേട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല ആൻഡ് ഓൾസോ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ചധികം മിസ്സസ് ഉണ്ട് അപ്പോൾ ആ ഒരു മിസ്സസുമായിട്ട് ആൻഡ് ഓൾസോ ഒരു റിവ്യൂവറുമായിട്ട് ഞാൻ തിരിച്ചെത്തതായിരിക്കും ഓൺലി ഓൺ യോർ favorite FM station Matinee Mashup in the time and also ningalku engenaana cinema if you are a person who have watched the movie already thirchiyayittum ningalde endana aa oru personal opinion അയക്കാനായിട്ട് മറക്കണ്ട 5000917 അല്ല ഇനി വിളിച്ച് പറയാനുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ 444-917 ഒന്ന് വിളിച്ചോളൂ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ മാറ്റിനി മാഷപ്പ്

0: Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station. The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കൂട്ടുകൂടും സവാരി.
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
2: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency um.
5: In association with
6: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank.

Welcome back once again. Radio Suno 91.7 FM. ഇത് മാറ്റിനി മാച്ചപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരാൾ കൂടെ ജോയിൻ ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദ വ്യക്തി ഈസ് കമ്മിങ് ടു അസ്. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ ഒത്തിരി പേര് പറയുന്നു സിനിമയിലെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു, ആൻഡ് ഓൾസോ നസ്ലിൻ്റെ ആ ഒരു ഡാൻസ് പെർഫോമൻസിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു പോയതുപോലെ തന്നെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള കൊറിയോഗ്രാഫി ആട്ടോ, അത് ഞാൻ എടുത്ത് പറയാൻ വേണ്ടി വരികയായിരുന്നു. സോ കൊറിയോഗ്രാഫി മീൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു രൺബീർ കപൂറിനെ, അല്ല രൺബീർ കപൂറിന്, എനിക്ക് പേഴ്സണലി ഇപ്പോഴും രൺബീർ കപൂർ എന്നാണ് നസ്ലിൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ മനസ്സിന്ന് വന്നു പോയത്. ബിക്കോസ് ഈ ഏ ജവാനി ഹേ ദിവാനി എന്ന് പറയുന്ന സിനിമയിൽ ഒരു സോങ് ഉണ്ട്. അപ്പോൾ ആ ഒരു സോങ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് തോന്നി. ഇത് വേ നസ്ലിൻ്റെ ആ ഒരു ബേബി, ബിക്കോസ് ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് നസ്ലിനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ, ഡ്രസ്സിങ് ആയിരിക്കാം. ബട്ട് ദെൻ ഇറ്റ് വാസ് ടോട്ടലി രൺബീർ കപൂർ സ്റ്റൈൽ. അപ്പോൾ ഒരു വേണമെങ്കിൽ ബോളിവുഡും ഹോളിവുഡും ഒക്കെ ട്രൈ ചെയ്യാനുള്ള രീതി നസ്ലിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് ആ ഒരു പെർഫോമൻസിൽ നമുക്ക് സാധിക്കാനായിട്ട്, ഐ മീൻ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ യെസ് ഐ ബി ബാക്ക് വിത്ത് ആർ റിവ്യൂവർ ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഇത് മാറ്റിനി മാച്ചപ്പിൻ്റെ ടൈം.

0: 91.7 FM.
1: വെൽക്കം ബാക്ക് റേഡിയോ സോ 91.7 FM മാറ്റിനി ബാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു സമയം യെസ് റിവ്യൂവിന്റെ സമയം തന്നെയാണ്. സൺഡേ റിവ്യൂ. അങ്ങനെ സൺഡേ റിവ്യൂവിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഏറ്റവും അധികം ഈ ടൈമിൽ എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യുന്ന ആ ഒരു സിനിമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മോളിവുഡ് ടൈംസ് എന്നുള്ള സിനിമ തന്നെയാണ്. വളരെ അതിമനോഹരമായിട്ട് ഡയറക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. എനിക്ക് ഒരു പോയിന്റിൽ തോന്നിയത് നസ്ലിനെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ എവിടേക്കോ നസ്ലിന്റെ ആ ഒരു കഴിവിനും അപ്പുറം, എസ്പെഷ്യലി ആ ഒരു ഡാൻസ് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അപ്ന ഫ്രൈഡേ ആയക. അയ്യോ, ആ സോങ്ങിൽ നസ്ലിൻ കളിച്ച I felt like Ranbir Kapoor is coming out of him. സത്യത്തിൽ അത്രമാത്രം കിടിലം ഒരു സോങ് തന്നെയായിരുന്നു. ആൻഡ് ഓൾസോ വെൽ കൊറിയോഗ്രാഫ്ഡ്. ആൻഡ് ഇഫ് ഐ എം നോട്ട് റോങ്, കണ്ടിട്ട് കുഞ്ചാക്കോ ബോബൻ ഭയങ്കരമായിട്ടുള്ള കമന്റ്സ് റിവ്യൂ ഒക്കെ ആ ഒരു ഡാൻസിനെ പറ്റിയിട്ട് നസ്ലിനെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു സംഭവം നസ്ലിൻ എവിടെയോ പറഞ്ഞതുപോലെ ഒരു ഓർമ്മ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ടെക്നിക്കൽ ആയിട്ടുള്ളതും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് എന്റെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന നമ്മുടെ സുൽഫി കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സുൽഫി, ഹലോ, വെൽക്കം, വെൽക്കം ബാക്ക്.
2: താങ്ക് യു.
1: ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ, എനിക്കൊന്ന് ലാസ്റ്റ് സിനിമ നമ്മൾ ഏതായിരുന്നു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്?
2: കറുപ്പ്
1: സിനിമ. യെസ്, അപ്പൊ ഇത് മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഹൗ ഡിഡ് യു ഫീൽ ഓവറോൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു?
2: എനിക്ക് നല്ല ഇഷ്ടമായി, കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. പിന്നെ ഒരു ജോണർ ഉണ്ടല്ലോ, നസ്ലിന്റെ ഒരു ജോണർ
1: ഇന്ന കഥ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്നുള്ള ഒരു സംഭവം,
2: നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടർ. കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് ഫുൾ കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഇതേപോലെ എനിക്കും തോന്നി കുറച്ചും കൂടി പക്വത ഉള്ള വലിയ ആൾക്കാർ ചെയ്യുന്നത്. അവന് ആ ഒരു
1: ചിരിപ്പിച്ചിട്ടുണ്ട്,
2: പക്ഷേ കഠിനമായ ഹാസ്യമായിരുന്നു. ഒരു നല്ല നല്ല മൂവി നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള വേർഡ്സ് ആയിരുന്നു. അതായത് അവന്റെ കുറേ ഭയങ്കര നല്ല ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന ഒത്തിരി ഡയലോഗ്സ് ഉണ്ട്. നല്ല രസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇടയ്ക്കിടയ്ക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രത്യേക മ്യൂസിക് ഉണ്ടായിരുന്നു, ഒരു പാട്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു പാട്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ എൻട്രിയിലൊക്കെ വരുന്ന ഒരു മ്യൂസിക്,
1: ജേക്സ് ബിജോയ് ആയിരുന്നു മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷനും ഒക്കെ ആയിട്ട് ആപ്റ്റായിട്ടുള്ള മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തന്നെ. ആൻഡ് ഐ ലവ് ദ സോങ്.
2: കാസ്റ്റിംഗ്, ഒത്തിരി സ്റ്റാർസ് കാസ്റ്റിംഗ്. അതായത് നമ്മള് സിനിമ കാണുമ്പോ ഓരോരുത്തര് ഓരോ ചെറിയ പാട്ടാണെന്നുണ്ടെങ്കിലും ഒത്തിരി കാസ്റ്റിംഗ് വന്നിട്ടുണ്ട്.
1: ഒരു ബ്ലൗട്ടഡ് റൺ ടൈം എനിക്ക് എവിടെയോ ഫീൽ ചെയ്തു. അതായത് 2 മണിക്കൂർ 48 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയോ ഒരു ചെറിയ ലാഗ് അടിക്കാറുണ്ടോ. എനിക്ക് ബേസിക്കലി തോന്നിയത് ആദ്യത്തെ ആ ഒരു തുടക്കത്തിന്റെ ടൈമിലുള്ള ഒരു ലാഗും, അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടല്ലോ, അപ്പൊ ആ ചെറുപ്പകാല കഥ പറയുന്ന ആ ഒരു സമയത്ത് എവിടേക്കോ. അപ്പൊ അതായിരുന്നു ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു നെഗ് എന്ന് പറയാൻ പറ്റില്ല, എന്റെ പെർസ്പെക്റ്റീവ് എന്നുള്ള ഒരു സംഭവം.
2: മൊത്തത്തിൽ നമുക്ക് എന്താ പറയാ, കണ്ടിരിക്കാനായി കഴിഞ്ഞു കഴിഞ്ഞാലും സോങ്സ് ഇതേപോലെ തന്നെ അവന്റെ ഡാൻസ് ഒക്കെ എടുത്ത് പറയണം. പിന്നെ കാസ്റ്റിംഗ്, പിന്നെ ഒരു ഡാർക്ക് കോമഡിയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ലൈഫ് കണക്ട് ആയിട്ട്
1: വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് കണക്ട് ആവും
2: ഏതൊരു മനുഷ്യന്റെ ലൈഫില്. നമ്മളെപ്പോഴും കണക്ട് ചെയ്യും. ഫസ്റ്റില് നമ്മള് വിധിയെ ഭയക്കുന്നു, പിന്നീട് നമ്മുടെ ലൈഫ് നമ്മള് വിധി ഇല്ല എന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞാലും ഒരു ഫെയ്ത്ത്. അതെന്താണോ അത് അവിടെ വന്നിട്ട്
1: ഒരു വലിയ എലമെന്റ് ആയിട്ട് അവിടെ പോർട്രേ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ സുൽഫി പറഞ്ഞു പോയത്. അതും എനിക്ക് തോന്നുന്ന കുറച്ചു മുമ്പ് ഞാൻ 90s കാര്യം പറഞ്ഞപ്പോ ഒരു സിനിമ എടുത്ത് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ലൈഫ് ടൈമിൽ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സിനിമയിലെ ഒരുപാട് എലമെന്റുകൾ തന്നെ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്.
2: അവർ കേട്ട് വളർന്നിട്ടുള്ള ഓരോ സംഭവവും എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്.
1: ടു ഓൾ ദ സിനി ഫൈൽസ് ഔട്ട് ദെയർ, നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സിനിമ ആണ്. നോട്ട് ജസ്റ്റ് സിനി ഫൈൽസ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. അപ്പൊ പോയി ഇതുവരെ കാണാത്തവര് ഒരു ഡിഫറെന്റ് വേർഷൻ ഓഫ് നസ്ലിൻ ആൻഡ് ഡിഫറെന്റ് വേർഷൻ ഓഫ് എ മൂവി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോ മച്ച് ഓഫ് എക്സ്പെക്ടേഷൻസ്, പക്ഷേ പോയി കാണാനായിട്ട് മറക്കണ്ട. ആൻഡ് റിവ്യൂസ് മറക്കാണ്ട് ഫോർവേഡ് ചെയ്തോളൂ 5000917 സന്ദീപും സുൽഫിയാണ് കൂടിയുള്ളത്. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം, സൺഡേ റിവ്യൂ. ബോളിവുഡ് ടൈംസിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപും സുൽഫിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
2: ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു ഭാവം, അത് മതി മലയാളിക്ക് പൊട്ടിച്ചിരിക്കാൻ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മലയാളികളുടെ ചിരിയുടെ താളം നിശ്ചയിക്കുന്ന ഒരു നടനുണ്ട്, നമ്മുടെ സ്വന്തം സലീം കുമാർ. വെറുമൊരു ഹാസ്യ നടൻ എന്ന ലേബലിൽ ഒതുങ്ങാതെ ചിരിയുടെ തമ്പുരാനായി മികച്ച നടനായി മലയാള സിനിമയിൽ അദ്ദേഹം തന്റെ സിംഹാസനം ഉറപ്പിച്ചു. എത്ര ഇത്ര സിനിമകൾ, എത്ര ഇത്ര ഡയലോഗുകൾ. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതകഥയും കാര്യങ്ങളും ഒക്കെ തന്നെ നിസ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ ഡയലോഗുകളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് മാറ്റിനി മാഷപ്പിൽ അദ്ദേഹത്തിന്റെ ചില ഡയലോഗുകളിലൂടെ ഒരു യാത്രയാകാമെന്ന് വിചാരിച്ചത്. അഷ്ടമിയാണ് കൂടെയുള്ളത്. സലീം കുമാർ ഡയലോഗുകൾ, അദ്ദേഹത്തിന്റെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷൻ, അതൊന്നും ഇഷ്ടമില്ലാത്ത ഒരു മലയാളി പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്ലേ ചെയ്യാൻ പോകുന്ന ഓരോ ഡയലോഗുകളും നിങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അത് കേൾക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ മുഖം നമ്മുടെ മനസ്സിൽ വരും.
3: കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധി.
4: എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ.
5: 2 ബോണ്ട, 1 സവാളവട, 1 സുഖിയൻ.
3: അതെ, എന്താ പേര്? നല്ല പേര്.
2: അതെ, സലീം കുമാർ എന്ന പേര്. നോർത്ത് പരവൂറിന്റെ മണ്ണിൽ നിന്ന് മിമിക്രി വേദികളിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയപ്പോൾ ചരിത്രം കുറിക്കാനായി വിധിച്ച ആ ഒരു പേര്. വളരെ പെട്ടെന്നായിരുന്നു മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമായി സത്യത്തിൽ സലീമേട്ടൻ മാറിയത്. മണവാളൻ, പ്യാരിലാൽ, അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രത്തിലെ പീതാംബരനായും അതുപോലെ തന്നെ ആദാമിന്റെ മകനിലെ അബുവായും പല പല ഡൈമെൻഷൻസിലുള്ള കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ചില ഡയലോഗുകൾ ഞാൻ കേൾപ്പിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റു ചില ഡയലോഗുകൾ വന്നിട്ടുണ്ടാവും. കാരണം എല്ലാം നമുക്ക് മനഃപാഠമാണ്. ആ ഒരു മുഖവും ആ ഒരു ചിരിയും അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഡയലോഗും. നിങ്ങളുടെ ഫേവറേറ്റ് ഡയലോഗ് ഏതാണ്? മെസ്സേജ് അയക്കാൻ മറക്കണ്ട 5000917 ലേക്ക്. മാച്ചിനി മാഷപ്പിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: This is Matinee Masha, only on Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്, എക്സ്പേർട്ട് ട്രെയിനേഴ്സ്, ഗ്രൂപ്പ് ക്ലാസ്സസ്, പേഴ്സണൽ ട്രെയിനിംഗ്, ന്യൂട്രീഷൻ ഗൈഡൻസ്, പ്രീമിയം എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. ന്യൂ ഡെസ്റ്റിനേഷൻ ഫോർ ഫിറ്റ്നസ്, സ്ട്രെങ്ത്, കമ്മ്യൂണിറ്റി. ഫാൽക്കൺ ഫിറ്റ്നസ്.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: മലയാള സിനിമ കണ്ട ഇക്കാലത്തെയും അത്ഭുതം, ആ ഒരു ഹാസ്യ നടൻ എന്നുള്ള ടാഗിൽ നിന്നും അഭിനയത്തിന് പുറമെ നല്ലൊരു സംവിധായകനാണെന്നും എഴുത്തുകാരനാണെന്നും നമ്മളെ തെളിയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് സലീം കുമാർ. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഒരു നടൻ എന്നതിനപ്പുറം നിലപാടുകളുള്ള നല്ലൊരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. സലീമേട്ടന്റെ ഒരുപാട് സിനിമകളിലെ ഡയലോഗുകൾ നമ്മളുടെ മനസ്സിലുണ്ട്. അതിൽ ചില ഡയലോഗുകൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കുറച്ചധികം മെസ്സേജസ് ഒക്കെ വന്നു. അതിൽ ചില ഡയലോഗുകളാണ് ഞാൻ ഇപ്പൊ കേൾപ്പിക്കുന്നത്.
4: ഇതൊക്കെ എന്ത്?
3: ഈ ഒരു ഡയലോഗും അതിനോടൊപ്പം തന്നെ ഇത് മിക്കപ്പോഴും നമ്മള് നമ്മുടെ നോർമൽ ജീവിതത്തിൽ തന്നെ പറയാറുള്ള ചില ഡയലോഗുകളാണ് അല്ലെ.
4: ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി.
3: അങ്ങനെ എത്ര എത്ര സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. 2010 ആദാമിന്റെ മകൻ അബു എന്ന സിനിമയ്ക്ക് നാഷണൽ ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ ലഭിച്ചപ്പോഴും ആ ചിരി നമ്മുടെ മനസ്സിൽ അങ്ങനെ നിന്നു. അദ്ദേഹത്തിന്റെ എത്ര വേഷങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം എന്താണെന്നറിയോ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ തന്നെയാണ്. അതിപ്പോ മീശ മാധവനിലെ ക്യാരക്ടറാണോ, അതോ നേരെ തിരിച്ച് CID മൂസയിലെ ക്യാരക്ടറാണോ, അങ്ങനെ ഓരോ സിനിമകൾ ചോദിക്കേണ്ടി വരും. പുലിവാൽ കല്യാണമാണോ, ഇതിലൊക്കെ തന്നെ ക്യാരക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ്? ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പേരും കൂടി മെസ്സേജ് അയക്കണേ 5000997. കാരണം ഇന്നത്തെ ദിവസം സലീമേട്ടന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഡയലോഗുകളെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കേണ്ട ദിവസമാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയെക്കുറിച്ചും എനിക്ക് പറയാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാനായി കേട്ടുകൊണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio
1: Suno. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഹായ്, ദിസ് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: ചെന്നൈ ബീറ്റ്സ്,
4: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കൊള്ളുന്നത്.

തലമുറകൾ മാറിയാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആ ചിരി എന്നും അങ്ങനെ തന്നെ നിലനിൽക്കും അല്ലേ. നമ്മുടെ ഒക്കെ തന്നെ പ്രിയപ്പെട്ട സലീമേട്ടൻ, സലീം കുമാറിന്റെ പല പല ഡയലോഗുകളെ കുറിച്ച് പറയുമായിരുന്നു, ഒരുപാട് സിനിമകളെ കുറിച്ച് പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ വേഷങ്ങളെ കുറിച്ച് പറയുമായിരുന്നു. ഹാരിസിന്റെ മെസ്സേജ് ഉണ്ട്, ഗുഡ് ഈവനിങ് അഷ്ടമി, കഥ പറയുമ്പോൾ അതിലെ ആ ഒരു വേഷം നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മീശമാധവൻ തെങ്കാശി പട്ടണത്തിലെ പശുവിൻ്റെ സീന്, ഇതൊക്കെ തന്നെ സൂപ്പറാണെന്ന് പറഞ്ഞ ഒരാളുടെ മെസ്സേജ്. അതുപോലെ കല്യാണരാമനിലെ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് സജീറിൻ്റെ മെസ്സേജ്, അങ്ങനെ കുറേ മെസ്സേജസ് വന്നു. നമ്മൾ കുറച്ച് മുമ്പ് ഓരോരോ ഡയലോഗുകൾ പറയുന്നു, ഇതൊക്കെ എന്ത് അഥവാ ബിരിയാണി കിട്ടിയാലോ, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഓരോ ഡയലോഗുകളാണ്. ഈവൻ മുദ്ര ശ്രദ്ധിക്കണം മുദ്ര അല്ലേ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ വിധി, ഇതൊക്കെ നമുക്ക് എപ്പോഴും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ശീലമായതുകൊണ്ട് തന്നെ ഇനി നമ്മളത് പറയുമ്പോൾ ആ ചിരിയും നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഒരുപാട് വാർത്തകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ മീഡിയയിലൂടെയൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞു. സലീം കുമാർ എന്ന് പറയുന്ന മലയാളികളുടെ മനസ്സിലെന്നും പുഞ്ചിരി നൽകാനായി ഇത്രയും ഒരു ഒരു ഒരു സിനിമാ ലോകത്ത്, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ അങ്ങനെയും നിലനിൽക്കട്ടെ. തലമുറകളൊക്കെ തന്നെ മാറിയാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഈ ഒരു ചിരി അത് തിളങ്ങിക്കൊണ്ടേയിരിക്കും. സലീമേട്ടൻ്റെ ആ ഒരു സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളിലൂടെ പ്രത്യേകിച്ചും നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത്, എന്തായാലും തെങ്കാശി പട്ടണത്തിലെ ഓരോ പാട്ടുകളെ കുറിച്ചിട്ടൊക്കെ തന്നെ പറയുമായിരുന്നു, ഞാൻ അതിലെ പാട്ട് വെക്കണമോ മീശമാധവനിലെ പാട്ട് വെക്കണമോ എനിക്ക് ആകെ ഡൗട്ടാണ്, ഇപ്പം ഏത് പാട്ട് വെക്കണമെന്ന് ആലോചിച്ച് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ബേസിക്കലി എന്തായാലും നമുക്കൊരു പാട്ടൊക്കെ കേട്ട് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാണ്. ഇന്നത്തെ മാച്ചിനി മാഷപ്പ് അങ്ങനെ സലീമേട്ടനെ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു വലിയ റെസ്പെക്റ്റ്, ഒരു വലിയ സ്നേഹം നൽകിക്കൊണ്ട് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു കേട്ടോ. എല്ലാ പാട്ടും അടിച്ചുപൊളി പാട്ടുകളാണ് ഓരോ സിനിമയിലെയും, പക്ഷേ എന്തു ചെയ്യാനാണ്, ഞാനിപ്പോൾ തൽക്കാലം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സിനിമയാണ് ഇത് മീശമാധവൻ. അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സിനിമയും പറയേണ്ടി വരുമല്ലോ അല്ലേ. മീശമാധവൻ, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പുലിവാൽ കല്യാണം, അങ്ങനെ ഓരോ സിനിമകളും പറയേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ തൽക്കാലം അടുത്ത പാട്ടിലേക്ക് പോകാം. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സന്ദീപ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും, നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട്, ഒപ്പം ഒരുപാട് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഇത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM. അഷ്ടമിയായിരുന്നു ഇത്രയും നേരം. വി ദേവാനന്ദൻ സുജാത ചേച്ചി പാടിയ പാട്ട്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum, barbecue sinum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ലിസ്ണേഴ്സ്. ജൂൺ 7th തീയതി ഞായറാഴ്ച ദിവസം സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈം. സോ വെൽക്കം ടു ദ ഷോ. അങ്ങനെ ദേ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു വീക്ക് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വി നോ എവ്രി വീക്ക് വി സേ ഏറ്റവും മനോഹരമായിട്ടുള്ള വീക്ക് എന്നല്ലേ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഡേയ്സ് ബ്യൂട്ടിഫുൾ ആക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. സോ ആരും റെസ്പോൺസിബിലിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞ് ബാക്കിലോട്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൗ യു മേക്ക് യുവർ ഡേ സോ ഗുഡ് ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങാനായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക്, നമ്മൾ കേൾക്കുന്ന വിഷമമുള്ള ന്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത് കളയാനല്ല, ബട്ട് ദെൻ അതൊക്കെ ലൈഫിൽ റിപ്പയർ ചെയ്യാൻ ദർ ഇസ് സം മതി അതർ വേ. ബട്ട് ദെൻ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൂൺ 7th ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ആ ഒരു ഡേയുടെ സ്പെഷ്യാലിറ്റിയിലേക്ക് കടക്കുകയാണ്. സോ ബിഫോർ ദാറ്റ് എല്ലാവർക്കും ഒരു ഗംഭീരമായിട്ടുള്ള ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നു. ചായ കുടിച്ച് എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിലാണ്. വീക്കെൻഡൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു മടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ്, ക്ലൈമറ്റൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു മടി സ്വഭാവം കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബട്ട് കീപ്പിംഗ് എ സൈഡ് ഓൾ ദോസ് തിങ്സ്, ഏറ്റവും അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ വീക്കെൻഡ് കടന്നുപോയത് എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു ബിഫോർ വീക്കെൻഡ്. അതൊക്കെ തന്നെ ഒത്തിരി പേര് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തു. ഇറ്റ് വാസ് സച്ച് എ നൈസ് ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. വൈ? ബിക്കോസ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് ആ ഭാഗത്തേക്ക് ഏതൊരു ഇവൻ്റ് ആയാലും പോയി കഴിഞ്ഞ് അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടൺ കണക്കിന് മെമ്മറീസാണ്. അപ്പോൾ അങ്ങനെ മെമ്മറീസ് ഉണ്ടാക്കിയവർക്കൊക്കെ തന്നെ ഒരു അടിപൊളി വീക്ക് കൂടെ ഞാനിങ്ങനെ ആശംസിക്കുകയാണ്. ആ ഒരു ആശംസകളോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഷോയിലേക്ക് വെൽക്കം ചെയ്യുമ്പോൾ എവിടെ ഗുഡ് ഈവനിങ് വിഷസ്, ഗുഡ് ഈവനിങ് വിഷസ് ഒക്കെ പോകുന്നോട്ടെ 5000-9017 വിഷസ് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്, എസ്പെഷ്യലി ഇന്നത്തെ ഒരു ദിവസം. ആ ഒരു സ്പെഷ്യാലിറ്റി ഇതുവരെ ഞാൻ പറഞ്ഞില്ല, വെയിറ്റിംഗ് ആണ് നിങ്ങളോട് ഇന്നത്തെ ഡേ സ്പെഷ്യാലിറ്റി പറയാനായിട്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പാസ് ഓൺ ചെയ്യാൻ എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം യു ക്യാൻ ഡു ദാറ്റ്. പെട്ടെന്ന് പോകുന്നോട്ടെ മെസ്സേജസ് 5000-9017. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജസ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 11:32 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. Expert trainers, group classes, personal training, nutrition guidance, premium equipments thudangi niravadi saugaryangal. A new destination for fitness, strength, community. Falcon Fitness.
2: Hello, this is Aishwarya Lakshmi.
3: You are listening to
2: Radio Suno. Radio Suno 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum, barbecue sinum, avashyamayathellam oruki, Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Once again, welcome back. The Radio Suno 91.7 FML 917 Evenings in the time on Sandeep Anakud join you in the studio clock. The time is 5 minutes and 19 seconds. Agnada മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടൈം യെറ്റ് അഗൈൻ. ജൂൺ 7-ാം തീയതി ഒരു മന്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ആഴ്ചയും ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് മുന്നോട്ടുള്ള ദിവസം സെക്കൻഡ് വീക്കിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ ദിവസത്തെ ആ ഒരു പ്രത്യേകത തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാത്ത ചെറുതായിട്ടൊരു കാര്യം, കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ പറയണം പറയണം എന്ന് വിചാരിച്ചിരുന്ന ലൈഫിൻ്റെ ഒരുപാട് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഒരു പോയിന്റിൽ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, ഏറ്റവും വലിയൊരു ക്വാളിറ്റി, ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന കെയറിങ് തന്നെയാണ്. അത് കെയറിങ് എന്നുള്ളത് എടുത്തു പറയണം, ഓവർ കെയറിങ് അല്ല. ബദ്ധൻ മറ്റൊരു വ്യക്തി ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ് വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇന്ന് വേൾഡ് കെയറിങ് ഡേ ആണ്, ജൂൺ 7-ാം തീയതി. സോ ടു ഓൾ ദ വൺസ് ഹു സെലിബ്രേറ്റ്, തീർച്ചയായിട്ടും ആ ഒരു കെയർ ആവശ്യമുള്ള എല്ലാവർക്കും തന്നെ കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വെരി ഫസ്റ്റ് തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, your friend or someone who's known to you, ആരാണെങ്കിലും ഇന്ന വ്യക്തി എന്നുള്ളതില്ല, നമുക്കറിയാവുന്നുള്ളൊരു വ്യക്തി ഫിസിക്കലി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൽനെസ് ബേസ് ചെയ്തിട്ട് അസുഖങ്ങളോ ഒക്കെ കാരണം വിഷമിക്കുന്നുണ്ട്, അത് കാരണം ഒരുപാട് മെൻറ്റൽ ട്രോമയിലൂടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസ് ആയിരിക്കാം, എന്ത് തന്നെ ആണെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് എപ്പോഴും നമ്മൾ കൂടെയുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സമ്മതി അതർ പേഴ്സൺ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ആ ഒരു തോന്നൽ അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ലൈഫ് ഹാക്കാണ്, ആൻഡ് ഓൾസോ ഒരു ലൈഫ് വാല്യൂ ആണ്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടു ദി ഫ്രണ്ട്സ്. ഇതൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബട്ട് സ്റ്റിൽ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ ഈ ഒരു ബിസി സ്കെഡ്യൂളിൽ പലപ്പോഴായിട്ട് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഇതാ വല്ലപ്പോഴുമൊക്കെ ഞാനും ഇതേപോലെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് വരണ്ടേ. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി. ജൂൺ 7-ാം തീയതി വേൾഡ് കെയറിങ് ഡേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. സോ നോട്ട് ജസ്റ്റ് മെഡിക്കലി കേട്ടോ, മെൻ്റലി ആണെങ്കിലും നമുക്ക് ഒരുപാട് മേ ബി ഇറ്റ് കുഡ് ബി ഫിനാൻഷ്യൽ, എന്ത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ആ വ്യക്തിയുടെ കൂടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. യു ക്യാൻ ബി എ ഗുഡ് ലിസ്ണർ. അപ്പോൾ പോയിരുന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഒരു ഡിന്നർ ഒക്കെ കഴിക്കാൻ ഇന്ന് പ്ലാൻ ഇടാൻ പറ്റുമെങ്കിൽ ദാ തീർച്ചയായിട്ടും ആ സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് പുറത്തു പോയി കുറച്ചധികം നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ കൊടുക്കാൻ പറ്റും, ആൻഡ് അവരുടെ മുഖത്തൊരു ചിരി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചാൽ കുറച്ച് നേരത്തെങ്കിലും, ദാറ്റ് ഈസ് സംതിങ് വെരി ബിഗ്. ഈ ഒരു കാര്യം പറയുക, ആൻഡ് ഫർഗെറ്റ് നോട്ട്, തിരിച്ചു വരുമ്പോൾ നല്ല ഒന്ന് കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം നിന്നിട്ട് ഒന്ന് വന്നാൽ മതി. ഇറ്റ് ക്യാൻ ബ്രിങ് എന്താണ് ഒരു വലിയ മാറ്റം ടു ദെയർ ലൈഫ്. ഈ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ജൂൺ 7 ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു വേൾഡ് കെയറിങ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മീറ്റ് ചെയ്യേണ്ട ഫ്രണ്ട് ഏതാണ്, ലിസ്റ്റ് ഏതാണെന്നൊക്കെ ഉള്ളോ പ്ലാൻ ചെയ്തോളൂ. ഐ ബി ബാക്ക്. ഇവിടെ ഒരുപാട് പേര് എനിക്ക് ഗുഡ് ഈവനിങ് മെസ്സേജും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ട്, അതിലോട്ട് ഞാൻ വരുന്നതായിരിക്കും. ബട്ട് ദെൻ ഇപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 million real ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million real ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: 917 evening.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോനോ 91.7 എഫ് എം. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 32 മിനിറ്റും 14 സെക്കൻഡും. കുറെ ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ കേട്ടിരിക്കുകയാണ്. ഇന്ന് വേൾഡ് കെയറിംഗ് ഡേ ആണ്. സോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് രീതിയിൽ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഹെൽപ്പ്, അവരുടെ ലൈഫിലേക്ക് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് റഫീഖ്, ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം, എ ബിഗ് ഹഗ് ടു യു എന്നുള്ള മെസ്സേജാണ് അയച്ചേക്കുന്നത്. യെസ്, നമുക്ക് ഇതേപോലുള്ള ദിവസങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നതിന് ഒരുപാട് ഒരുപാട് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് റഫീഖിൻ്റെ മെസ്സേജ്. എ ബിഗ് ഹഗ് ടു യു ടു ബ്രോ, ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ, ആൻഡ് ലിവ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. സിറാജിൻ്റെ മെസ്സേജിലേക്കാണ് അടുത്തത് പോകുന്നത്. അബ്ദുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ്, സിറാജ് ഗുഡ് ഈവനിങ് പറയുന്നു. ജംഷീർ ഗുഡ് ഈവനിങ്, അതേപോലെ തന്നെ ദിവ്യ ഗുഡ് ഈവനിങ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബ്രോ, എനിക്കൊരു ബർത്ത്ഡേ വിഷ് പറയാനുണ്ട്. പിന്നെന്താ ദിവ്യ, മെസ്സേജ് അയച്ചോളൂ, ഞാൻ വെയിറ്റിംഗ് ആണ്. മുഹമ്മദ് ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജിത്തിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് ആൻഡ് ഓൾസോ എ ബിഗ് ഹഗ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഒരു ഹഗ് ദേ സ്റ്റിക്കറായിട്ടൊക്കെ ജിത്തിനും അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒത്തിരി പേര് ചുറ്റും ഉണ്ടാവും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ ഇൻസ്പിറേഷൻ ഡൂഡ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്പിറേഷൻ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ആ ഒരു വാക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് വി ആർ റിമൈൻഡിങ്, നമ്മളൊരു അലാമാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അപ്പോൾ ആ ഒരു അലാമാവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് മാക്സിമം പോസിറ്റിവിറ്റി കൊണ്ടുവരിക. അപ്പോൾ ഇന്ന് വേൾഡ് കെയറിംഗ് ഡേയിൽ ദാ ഈ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വന്ന് നമ്മളെ കെയർ ചെയ്തിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രണ്ട് നമുക്ക് കാണും. ആ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ പറ്റുന്ന സമയം കൂടിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരാളെ കെയർ ചെയ്യാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അതിനുള്ള മാറ്റിവെക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും യു ക്യാൻ കോൾ ദെം ഡൗൺ. കുറച്ച് നേരം സംസാരിച്ച് ഈ ദിവസം വളരെ സ്പെഷ്യലാക്കാനും ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും

0: പിക്നിക് ബോൾസ് തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
1: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ. ആൻഡ്
2: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunil.
0: Today's Go Rate Update brought to you by Sky Jewelry.
2: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ. രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat ഗോൾഡ് 394 കത്തൊഴിയാൽ, 21 carat ഗോൾഡ് 456 കത്തൊഴിയാൽ, 22 carat ഗോൾഡ് 481.50 കത്തൊഴിയാൽ ആൻഡ് 24 carat ഗോൾഡ് 522 കത്തൊഴിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: കണ്ണാടി പൂവേ.
3: നമസ്കാരം, ഞാൻ MG ശ്രീകുമാർ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.9.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue inum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: സൗഹൃദങ്ങൾ നിലനിർത്താനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇസ് വെരി കൺഫ്യൂസിങ്. സോ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് എഫേർട്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും, ലെറ്റ് ഇറ്റ് ബി ഫ്രണ്ട്ഷിപ്പ്, ലെറ്റ് ഇറ്റ് ബി എ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് റിലേഷൻഷിപ്പ്, ഏത് തന്നെയാണെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എഫേർട്സ് എടുക്കേണ്ടി വരുന്നു. നമ്മുടെ സമയത്തിന് വേണ്ടി, നമ്മൾ ഇല്ലാത്ത സമയം കണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മേ ബി വി ആർ നോട്ട് ഇൻ എ ഹെൽത്തി റിലേഷൻഷിപ്പ്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെൻട്രൽ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 48 മിനിറ്റും 32 സെക്കൻഡും. അങ്ങനെ ലൈഫിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇന്ന് വേൾഡ് കെയറിംഗ് ഡേ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഐ വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ്. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ കുറച്ച് മുന്നേ പറഞ്ഞിരുന്ന ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് ദിവ്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബർത്ത്ഡേ വിഷ് പറയാമോ എന്ന്. ദിവ്യ മാത്രമല്ല, കുറച്ചധികം പേര് ക്യൂ കണക്ട് എന്ന കമ്പനിയിൽ നിന്നും വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടി ചേർന്നാണ് നമുക്ക് ആ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത് കേട്ടോ. ജെയ്സൺ, അഭിജിത്ത്, ജിൻഷാദ്, സമീർ എല്ലാവരും കൂടിയാണ്, ആൻഡ് ഓൾസോ ദിവ്യ എല്ലാവരും കൂടിയാണ് നമ്മുടെ ഷമീറിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് പറയണമെന്ന് പറഞ്ഞേക്കുന്നത്. സോ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സെനോ, വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

ഷമീർ ബ്രോ, അടിപൊളി ഒരു ദിവസമായിരിക്കട്ടെ. ഫ്രണ്ട്സ് എല്ലാരും കൂടി ഈ വിഷസ് ഒക്കെ തന്ന് ഒരുപാട് സർപ്രൈസ് ഒക്കെ തന്ന് അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നു എന്ന പ്രതീക്ഷയിൽ. ടു ദ വൺ സെലിബ്രേറ്റിംഗ് ദ ബർത്ത്ഡേ സ്പെഷ്യൽ ഡേയ്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരു മെസ്സേജിലേക്ക്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ദേർ ആർ ലോഡ് ഓഫ് കമ്മിറ്റ്മെന്റ്സ്. നമുക്കൊരു വ്യക്തിയുടെ അടുത്ത് വരുന്ന കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് അബൌട്ട് കെയറിങ്, അവിടെ മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മോണിറ്ററി രീതിയിലുള്ള കാശുപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ കാശ് കാരണം വരാറുണ്ട്. ബട്ട് ആ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് രണ്ട് ഭാഗത്തു നിന്നും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് നമ്മളൊരിക്കലും എറഗൻ്റായിട്ട് തിരിച്ച് സംസാരിക്കാൻ പാടില്ല അല്ലേ. നമ്മളൊരു സിറ്റുവേഷനിൽ പെട്ടിട്ട് കുറച്ച് കാശ് ഒരാൾക്ക് കൊടുക്കുന്നു, ആ വ്യക്തി തിരിച്ച് നമ്മൾ ഈ കാശിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അത്യാവശ്യത്തിനായിരിക്കും തിരിച്ച് വിളിക്കുന്നത്. ബട്ട് ദെൻ ആ ഒരു പോയിന്റിൽ എന്താണ്, ആ ശരിയാകുമ്പോൾ തരും, കയ്യിലിപ്പോൾ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ചിലപ്പോൾ ബോറായിട്ട് തോന്നുമോ? ഓൾ റൈറ്റ്, അത് ബോറായിട്ടല്ല, വളരെ ബോറായിട്ട് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. എന്ത് തന്നെയാണെങ്കിലും ലൈഫിലെ വാല്യൂസ് വിട്ടുകൊടുക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. വൈ? ബിക്കോസ് നമുക്കൊരാൾ തരുന്ന സമയം, ഒരാൾ തരുന്ന ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ പാട്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാല്യൂയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഒന്ന് രണ്ട് മെസ്സേജ് ഇങ്ങനെ വന്നു പോയപ്പോൾ ഐ ഫെൽ ലൈക്ക് സെയിങ് ദാറ്റ് ആസ് വെൽ. അപ്പോൾ ആ കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. ഓൺലി ഓൺ പോസിറ്റീവ് തിങ്സ്, നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ട് വയ്ക്കുക. ഓക്കെ, പുതിയ മുഖം എന്ന സിനിമയിലെ ഗാനത്തിലേക്ക് ശങ്കർ മഹാദേവൻ പാടിയിരിക്കുന്ന വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. This is Kathas, happiness frequency 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 8:44. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: യു ആർ ലിസ്ണിംഗ് ടു

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
0: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
4: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
5: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
4: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം.

Welcome back once again. Radio Suno 91.7 FML. ഇത് 917 ഈവനിംഗ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 10:45. ബ്യൂട്ടിഫുൾ ഈവനിങ്. June 7th. ഒരുപാട് എക്സ്പെക്ടേഷൻസും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ മറ്റൊരു ദിവസം ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ? മഴയുടെ വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് കേട്ടോ. പേഴ്സണലി ഞാൻ പിന്നെ നാട്ടിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോഴാണ് അവിടെ നല്ല രീതിയിലുള്ള മഴയാണ് എന്നറിയാനായിട്ട് സാധിച്ചത്. സോ മഴ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദേ ഒരുപാട് പേര് വെക്കേഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് തോന്നുന്നു ജൂൺ മാസം ഒബ്വിയസ്ലി സ്കൂളൊക്കെ തുറന്ന് മഴയൊക്കെ ഉള്ള സമയം തന്നെയല്ലേ. എനിക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ജൂൺ ടൈം ഓർമ്മ വരുന്നത് നമ്മുടെ കുട്ടിക്കാലം തന്നെയായിരിക്കും. സ്കൂളിൽ പോകാനായിട്ട് കൊടയും റെയിൻകോട്ടും ഇതൊക്കെ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ ടൈമിൽ ട്രെൻഡ് എന്താണോ അതൊക്കെ നോക്കി പിടിച്ച് എടുക്കുന്ന ഒരു ടൈം. അയ്യോ, ഒരു വലിയ കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു മഴക്കാലം ദാ വീണ്ടും നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഴയെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് വെക്കേഷനൊക്കെ പോകാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ടൈമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നാട്ടിലെ ആ ഒരു കാലാവസ്ഥ ഇവിടെ നമ്മൾ മോസ്റ്റ്ലി മിസ് ചെയ്യുന്നത് മഴ എന്നുള്ളൊരു ഫാക്ടറായിരിക്കും. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു ടൈം ജൂൺ ജൂലൈ മാസത്തിലൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് മഴ എന്ന് പറയുന്ന ആ ഒരു സീസൺ മിസ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി നമ്മളുടെ യാസീൻ വടകരയുടെ മെസ്സേജിലേക്കാണ് പോകുന്നത്. യാസീൻ പറയുന്നു, സന്ദീപേ എന്തോ കാശ് കാരണം ഇതുവരെ വിഷയങ്ങളൊന്നും ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടില്ല. പക്ഷേ ഏകദേശം 35 വർഷത്തോളമായി ഞാനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയാണ്. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകളിൽ തന്നെ 35 വർഷമാവട്ടെ നമ്മൾ 50 വർഷമാവട്ടെ ദാറ്റ്സ് നോട്ട് എ മാറ്റർ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ കാശ് കാരണം പ്രശ്നം വരുമെന്നല്ല, ബട്ട് ദെൻ യെസ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട രീതി രണ്ട് ഭാഗത്തു നിന്നും ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കാൻ സാധ്യതകളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് പേര് തന്നെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാനത് പേര് എടുത്ത് പറയാത്തത് ബദ്ധൻ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വേൾഡ് കെയറിംഗ് ഡേയുടെ അന്ന് നമ്മളുടെ ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് അവർക്ക് അത്യാവശ്യമാണ് നമ്മുടെ പ്രസൻസ് എന്ന് തോന്നുന്ന ഫ്രണ്ട് സർക്കിൾ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കുറച്ച് നേരം നമ്മുടെ ടൈം മാറ്റിവെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ജസ്റ്റ് ടൈം, കുറച്ച് നേരം അവരുടെ കൂടെ പോയിരുന്ന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഒരു ഹഗ്ഗൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഗൈസ്. അപ്പോൾ ഉഷാറായിട്ട് കാര്യങ്ങൾ മുന്നേറുമ്പോൾ ദാ ഒരു ചായ കുടിക്കാൻ പ്ലാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് ഒരു ചായയൊക്കെ കുടിക്കാൻ പ്ലാൻ ഇട്ടുള്ളൂ. സന്ദീപാണ് കൂടെയുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. മഴയുടെ കാര്യമൊക്കെ പറഞ്ഞു പോയപ്പോൾ പെട്ടെന്ന് ഒരുപാട് മഴപ്പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ വന്നു. ദെൻ മഴപ്പാട്ടൊക്കെ വന്നാലും ഏറ്റവും ആദ്യം ചിലപ്പോൾ നമുക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മഴപ്പാട്ടുകൾ കാണുമല്ലോ. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മഴപ്പാട്ടിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് ഖതാസ് ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: You are listening to

0: വചനങ്ങളിലൂടെ ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
4: In association with
5: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome back. Once again, Radio Sonora 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റും 23 സെക്കൻഡും. അങ്ങനത്തെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ് ഈ ഒരു ഈവനിങ് ടൈം നമ്മൾ കടക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോക്കിലേക്ക്. യെസ്, എ ടെക് ടോക്ക്. സോ ടെക് മേഖല റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ആദ്യത്തെ സംഭവം ഇന്നത്തെ കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. ആൻഡ് യെസ്, ദർ ഇസ് എ ഗുഡ് ന്യൂസ് എസ് വെൽ. 2026 മൈക്രോസോഫ്റ്റ് പുറത്തുവിടുന്ന ഒരു കണക്ക് പ്രകാരം ഫസ്റ്റ് ക്വാർട്ടറിലെ ആ ഒരു ഹൈലൈറ്റ്സും കാര്യങ്ങളും വെച്ചിട്ട് ഖത്തറിൻ്റെ എന്താണ് ഗ്രോയിങ് പ്രോമിനൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ കാണിച്ചുകൊണ്ട് ടോപ്പ് 10 കൺട്രീസിൻ്റെ ആ ഒരു ലിസ്റ്റിൽ ആ ഒരു പട്ടികയിൽ ഖത്തർ ദേ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ എവറി ഡേ ലൈഫിൽ പ്രാക്ടിക്കൽ യൂസ് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, നോട്ട് ജസ്റ്റ് നമുക്കൊരു മെയില് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല, ബട്ട് വളരെയധികം പ്രാക്ടിക്കലായിട്ട് എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് എന്താണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇപ്പോൾ ഖത്തറിലെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ടു അബൈ ടു ടൈമിങ്സ്, അതൊക്കെ തന്നെ ഡിലേസ് ഒരുപാട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ ദ ഫീൽഡ് ഓഫ് കൺസ്ട്രക്ഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതിലൊക്കെ തന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേറ്റീവ് AI റെക്കഗ്നിഷൻ കൊണ്ടുവരാൻ സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് ഈ ഒരു AI സംഭവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ്ഡ് ആയിട്ട്. സോ ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഇൻഫാക്റ്റ് ഏതൊക്കെ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, പഠിത്തം മാത്രമല്ല നമ്മുടെ ആ ഒരു ഫ്യൂച്ചറും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ AI ബേസ് ചെയ്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ തന്നെ കൺഫ്യൂഷനിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് ഇസ് വെരി ഫസ്റ്റ് തിങ്, ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ യെസ് സെക്കൻഡ് തിങ് ഇസ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വെച്ച് നമുക്ക് ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ടെക്നോളജിയുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇൻവോൾവ്ഡ് ആണ്. കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ യെസ് നമ്മളുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരണം. ട്രഡീഷണലായിട്ട് ഹ്യൂമൻ ഇൻ്റലിജൻസ് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടന്നു പോകുമ്പോൾ യെസ് ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല, ബിക്കോസ് ദെയർ ഇസ് എ ഫീൽഡ് ദാറ്റ് ഇസ് സ്റ്റിൽ മിസ്സിംഗ്. അത് കൊണ്ടുവരാനായിട്ട് ഇനി ഈ ഒരു ടെക് ലോകത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഓൾ വെയിറ്റ്, വി ആർ ഇൻ എ AI വേൾഡ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ആക്കി വയ്ക്കാം. ടെക്കി ടോക്കുമായിട്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. And this is Qatar's happiness frequency. Radio Sonora 91.7 FM. ഖത്തറിലെ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാനും കൂടെ കൂടുകയാണ് നിങ്ങളുടെ ഡ്രൈവിൽ വിത്ത് ബ്യൂട്ടിഫുൾ ട്രാക്സ്. സ്റ്റേ ട്യൂൺഡ്, കീപ് ലിസ്ണിംഗ്.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 കാരറ്റ് ഗോൾഡ് 394 ഖത്തർ റിയാൽ, 21 കാരറ്റ് ഗോൾഡ് 456 ഖത്തർ റിയാൽ, 22 കാരറ്റ് ഗോൾഡ് 481.50 ഖത്തർ റിയാൽ, 24 കാരറ്റ് ഗോൾഡ് 522 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
4: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
5: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ.
4: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: I'm coming to save Malayalam cinema.
7: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
8: ഹായ് നമസ്കാരം, ഞാനിന്നുള്ള സ്വന്തം അപ്പാൻ ചേർത്താണ്. നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ സിനിമ.

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecues inum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: സ്ട്രെസ് സ്ട്രെസ് സ്ട്രെസ് ലൈഫിൽ സ്ട്രെസ് വരാൻ വേറെ എന്തെങ്കിലും കാരണം വേണോ? ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച് മതി. അപ്പോൾ എന്തായാലും ദേ മാറുന്ന ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു അപ്ഡേറ്റ്സിലേക്ക്, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വളരെ ചുരുക്കം ടിപ്സുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹീറ്റ് സ്ട്രെസ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. സോ എക്സ്പേർട്സ് പറയുന്ന അഡ്വൈസ് നമ്മൾ മാറ്റി നിർത്താനായിട്ട് നോക്കണ്ട. തീർച്ചയായിട്ടും അതിനോടൊന്ന് അബൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ വെരി ഫേസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാറുള്ള കാര്യം തന്നെയാണ്, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. എവറി 15 to 20 minutes. സോ നമ്മുടെ ദൈർഘ്യം കുറച്ചുകൂടി കൂട്ടേണ്ടതായിട്ടുണ്ട്. ആസ് ഇൻ ഞാൻ വല്ലപ്പോഴും ഒക്കെ വന്നാണ് ഈ കാര്യം പറഞ്ഞിട്ട് പോകാറുള്ളത്. പക്ഷേ 15 to 20 minutes നല്ല തണുത്ത വെള്ളം കുടിക്കാനായിട്ട്, എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമല്ല ബട്ട് നോർമൽ വാട്ടർ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ മെയിൻലി ടീ, കോഫി, അതേപോലെ തന്നെ എനർജി ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ തന്നെ ഈ ഒരു ടൈമിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇറ്റ് ക്യാൻ ബിൽഡ് ഷുഗർ ലെവൽസ് ആസ് വെൽ. അതുകൊണ്ട് നമുക്ക് ഷുഗർ ലെവൽസ് കൂടുന്നത് മാത്രമല്ല, ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് നമ്മൾ ഇൻടേക്ക് കുറച്ച് കൂടുതലായിരിക്കും. തണുത്തിരി ഈ ചൂടത്ത് ഒബ്വിയസ്ലി ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കുറച്ചധികം കുടിക്കാനായിട്ട് തോന്നും. ആൻഡ് കഫീൻ കണ്ടൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് ഫുഡ് ലൈറ്റ് ആയിട്ട് എടുക്കാനായിട്ട്, നോട്ട് ഹെവി ഫുഡ് ഓൾ ദ ടൈം. സോ റൈസ് കാര്യങ്ങളൊക്കെ തന്നെ പൊതുവെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഈ ഒരു ക്ലൈമറ്റൊക്കെ മാറുന്ന വരയ്ക്കും ഒന്ന് ശ്രദ്ധയോടുകൂടി ലൈറ്റ് ഫുഡ് മാക്സിമം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ബ്രേക്സ് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി ദ വൺസ് ഹു ആർ ഇൻ ടു മാർക്കറ്റിംഗ് ആൻഡ് ഓൾ, വണ്ടിക്കകത്തായിരിക്കും ട്രാവൽ ചെയ്യുന്നത്, എ സി ഓൺ ആയിരിക്കും, ബട്ട് ഓൾ ദ ടൈം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ട് ജസ്റ്റ് മാർക്കറ്റിംഗ് പീപ്പിൾ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവരുടെയും ആ ഒരു ബ്രേക്ക് ടൈമിങ്സ് നമ്മൾ കുറച്ചുകൂടി ഒന്ന് കൂട്ടുക. നമുക്ക് ക്ഷീണം തോന്നുന്നെങ്കിൽ ആ ക്ഷീണം തോന്നുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മടിയൊന്നും കാണിക്കേണ്ട, ബിക്കോസ് ഇതാണ് ക്ലൈമറ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് കെൻ ബി എക്സ്പ്ലെയിൻഡ് അറ്റ് എനി കോസ്റ്റ്. ആൻഡ് ഓൾസോ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ലൂസ് ക്ലോത്തിങ് ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഭയങ്കര ഹെവി കളേഴ്സോ അല്ലെങ്കിൽ ഭയങ്കര വർക്കുകളോ ത്രെഡ് വർക്ക്സ് ഒക്കെ ഉള്ള ഡ്രസ്സുകൾ ഇടുന്നതിനെക്കാട്ടിലും ലൈറ്റായിട്ട് കോട്ടൺ ലിനൻ മെറ്റീരിയൽസ്, കളർ ഏതായാലും പ്രശ്നമില്ല, ബട്ട് ദെൻ ലിനൻ കളർ, ഐ മീൻ ലിനൻ ഓർ കോട്ടൺ മെറ്റീരിയൽ മാക്സിമം യൂസ് ചെയ്യുക. ആ ഒരു കാര്യവും കൂടി പറയുന്നു. ആൻഡ് ഹീറ്റിൽ നിന്ന് നമുക്ക് ഭയങ്കരമായിട്ട് രക്ഷപ്പെടാനായിട്ട് മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് ഔട്ട്ഡോഴ്സിലേക്ക് പോകുമ്പോൾ തല കവർ ചെയ്യാനായിട്ട്, നമ്മുടെ ഹെഡ് കവർ ചെയ്യാനായിട്ട് പ്രോബബ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ക്യാപ്പ് മേടിക്കുക, വിച്ച് ഈസ് വെരി മച്ച് എവിഡൻറ്റ് ഫോർ ഗൈസ്. ഇഫ് യു ആർ എ ഗേൾ ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലും ഷോളോ കാര്യങ്ങളോ യൂസ് ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ബൈ എ ക്യാപ്പ് ഓർ എ ഹാറ്റ്. തീർച്ചയായിട്ടും അത് ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സൺ ഹീറ്റൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും അധികം ബെസ്റ്റ് ആയിട്ടുള്ള വഴിയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ശ്രദ്ധയോടെ നമ്മുടെ അരികിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി റെസ്പോൺസിബിലിറ്റി ഈസ് ആഴ്സ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മൾ കാര്യത്തിലോട്ട് വളരെ സീരിയസ് ആയിട്ട് ഒന്ന് ചിന്ത ഡൈവേർട്ട് ചെയ്ത് വിടുക. കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടി വരുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹവേഴ്സ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: 917 evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase team board. Safety up 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Call 4000-1707.
1: In association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue inum, avashyamayathellam oruki, Daiso.
2: Daiso, let's make every outing unforgettable.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വേൾഡ് കെയറിംഗ് ഡേ ജൂൺ 7 അത് ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ മറന്നതല്ല, ചെറുതായിട്ടൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു ഇമ്പോർട്ടൻസ് കൂടി ഇന്നത്തെ ദിവസം ഉണ്ട്. അതിലേക്കാണ് ദാ ഈ ഒരു ടൈം ഞാൻ കിടക്കുന്നത്. വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. 917 ഈവനിങ്സിൻ്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3:37. ഈ ഒരു ടൈമിൽ നമ്മൾ നേരെ പോകുന്നത് യെസ് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ഒരുപാട് രീതിയിൽ തന്നെ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ ആ ഒരു ഹീറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, പക്ഷേ ഇന്നത്തെ ദിവസം അംഗീകാരം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദേ ഗിവ് അഡ്വൈസസ്, ആ അഡ്വൈസസ് മാത്രമല്ല ശരിക്കും ഖത്തറിൽ ഓരോ നമ്മൾ കാണുന്ന ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ റെസ്റ്റോറൻസ് ആണെങ്കിലും അവർക്കൊക്കെ തന്നെ ഒരു വലിയ കയ്യടി അതേപോലെ ഒരു വലിയ അംഗീകാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. വൈ? ബിക്കോസ് June 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ കൂടിയാണ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് സേഫ്റ്റി എന്നുള്ളത്, ഫുഡിൻ്റെ സ്റ്റോറിംഗ് ആണെങ്കിലും, നോട്ട് ജസ്റ്റ് സ്റ്റോറിംഗ്, ഫുഡ് പ്രിപ്പറേഷൻ, സ്റ്റോറിംഗ്, അതേപോലെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്ന ആ ഒരു ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിച്ച് ക്യാൻ ട്രിഗർ അസ് ഇൻ മെനി വേയ്സ് അല്ലേ, പല രീതിയിലും നമ്മളിത് ട്രിഗർ ചെയ്യാറുണ്ട് ഹൈജീൻ അല്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഫുഡ് സേഫ്റ്റി എങ്ങനെയൊക്കെയാണ് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, കഫേസ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഇനി എത്ര വലിയ ഹോട്ടൽസ് ആണെങ്കിലും അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഫോസ്റ്ററിങ് കൊളാബറേഷൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്തും അതേപോലെ തന്നെ പല സ്ഥാപനങ്ങളും ഒക്കെ കൂടെ എന്താണ് കൊളാബറേറ്റ് ചെയ്ത് ഒത്തിരി ഇവൻ്റുകൾ സംഘടിപ്പിക്കുന്നു. അതേപോലെ തന്നെ നോട്ട് ജസ്റ്റ് ഇവൻറ്റ്സ്, അവരെ അംഗീകാരം കൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു അംഗീകാരം തീർച്ചയായിട്ടും നോട്ട് ജസ്റ്റ് സേഫ്റ്റി എക്സലൻസ്, തീർച്ചയായിട്ടും അത് ആ ഒരു കമ്പനിക്കുള്ള എന്താണ് മുന്നോട്ട് വരാനുള്ള, ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അവാർഡ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എക്സലൻസ് അവാർഡ്സൊക്കെ ദേ മിനിസ്ട്രി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് അപ്രിഷിയേറ്റ് യുവർ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സ്. കാരണം നമുക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം തോന്നുന്നത് ഭയങ്കരമായിട്ട് ഹൈജീൻ ആയിട്ടുള്ള, ക്ലീൻലിനെസ് ഉള്ള ഒരു സ്ഥലം. ചിലപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫുഡ് ഓൾവേസ്, നമുക്ക് അവിടെ കണ്ട് ആംബിയൻസ് ആയിരിക്കുന്ന സ്ഥലം, നമുക്ക് കിട്ടുന്ന പ്ലേറ്റ്, എവറിത്തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹൈജീൻ, ഫുഡിന് ഫുഡ് സേഫ്റ്റി എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ റെഗുലേഷൻസ് റൂൾസ് ഒക്കെ തന്നെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ഒക്കെ നടത്തുന്ന ഒത്തിരി പേർക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. സോ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും നമുക്കൊരു അംഗീകാരവും കൂടെ കിട്ടുമെന്നുള്ളത്. ആ കാര്യം ഇങ്ങനെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ June 7 ഇന്നത്തെ മറ്റൊരു പ്രത്യേകത, ഇന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രത്യേകത വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ് എന്നുള്ളത് കൂടിയാണ്. ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദമനോഹരമായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Sono. 91.7 FM. Radio
1: Sono. Qatar's happiness frequency.
2: Radio Sono.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ
5: 91.7 റേഡിയോ സുനോ.

സ്വപ്ന ഗൗഡ് സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കഥ കേട്ടുകൊണ്ടിരുന്ന ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ 7 മണി കഴിഞ്ഞ് 27 സെക്കൻഡ് ആവുന്നു. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാ. അങ്ങനെ കേട്ട് കേട്ട് കൂട്ടുകൂടി ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കൂട്ടുകാരെയും കൂട്ടി നമ്മൾ പോകാൻ പോകുന്നത് വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമ്മർ സ്പ്ലാഷിലേക്ക്. ഒരു സമ്മർ കാലം ആഘോഷമാക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൂൾ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് മുന്നേ പറഞ്ഞ ഹീറ്റ് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ആൻഡ് ഓൾസോ അവർ പഠിക്കുകയാണ്, പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും പഠിത്തത്തിൻ്റെ സ്ട്രെസ്സും എല്ലാം കൂടെ കംപ്ലീറ്റ് ടോട്ടൽ സ്ട്രെസ് ആവും. ആ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലീവ് ഉള്ള ദിവസങ്ങൾ, അതായത് അത് കാര്യങ്ങളൊക്കെ നമ്മൾ ലീവ് ഉള്ളതും വീക്കെൻഡ്സും വീക്ക് ഡേയ്സും ഏത് ഡേ ആണോ നമുക്ക് കുറച്ച് ആക്സസബിൾ ആയിട്ട് പോകാൻ പറ്റുക, ആ ഈവനിങ് ടൈം ഒന്ന് ലുസൈലേക്ക് മരിയാൽ വാട്ടർ പാർക്കിലോട്ട് പോകാൻ മറക്കണ്ട വൈ, ബിക്കോസ് അവിടെ നമ്മൾ അധികം വെയിറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും അധികം അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന വാട്ടർ സ്പോർട്സിൽ കളിക്കാനും അതേപോലെ തന്നെ ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടാവുന്ന ഒരു എന്താണ് കാലാവസ്ഥയാണ് അതിൻ്റെ അകത്ത് ആ ഒരു മെറിയാൽ വാട്ടർ പാർക്കിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ദേ സമ്മർ സ്പ്ലാഷ് കൂടി എത്തിയിട്ടുണ്ട്. വിസിറ്റ് ഖത്താർ അവതരിപ്പിക്കുന്ന സമ്മർ സ്പ്ലാഷ് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ പ്രയോറിറ്റി ആക്സസിന് കുറച്ച് നേരത്തെയൊക്കെ പോകണം, നമ്മുടെ ടൈം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്താണ് നിങ്ങൾക്ക് പോകണമെന്ന് പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ എൻട്രി ഫ്രം 6 o'clock. സോ 4 മണി മുതലാണ് ടിക്കറ്റ് ഹോൾഡേഴ്സിന് പോകാനായിട്ട് പറ്റുക. വൈകുന്നേരം 6 മണി മുതൽ ഫ്രീ ആയിട്ടുള്ള എൻട്രിയും ഉണ്ട് എന്നുള്ള സംഭവമാണ് ഇപ്പോൾ നമുക്കത് ഈ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജനറൽ പബ്ലിക് ആക്സസ് വൈകുന്നേരം 6 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. രാത്രി 11 മണി വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഹോൾ നൈറ്റ് ഈവനിങ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്മേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സമ്മർ സ്പ്ലാഷ് ഒരുക്കുന്നത്. ഔട്ട്ഡോർ ബീച്ച് ആക്ടിവേഷൻസ്, ഇൻഡോർ ടെൻഡഡ് സോൺസ്, ഇപ്പോൾ പുറത്ത് കളിക്കാൻ താല്പര്യമില്ല കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് ഇൻഡോർ ഔട്ട്ഡോർ സ്പേസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻഡോർ ടെൻഡഡ് ആയിട്ടുള്ള സോണുണ്ട്. അതല്ല ഇനി ഔട്ട്ഡോർ എക്സ്പീരിയൻസ് ബീച്ച് ആക്ടിവേഷൻസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നാണെങ്കിൽ അതുണ്ട്. ലൈവ് ഷോസും കുറേയേറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് സ്പോഞ്ച് ബോബ് ഒക്കെ തന്നെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാണ്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് എന്നുള്ളത്. സോ ഫുഡും മെർച്ചും ആസ് ഇൻ മെർക്കൻഡൈസും അതേപോലെ എക്സ്ട്രാ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഷോപ്പിങ്ങിനുള്ള ആ ഒരു പ്രൊവിഷൻ കൂടി ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഓൾ അണ്ടർ വൺ റൂഫ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി എൻജോയ് ചെയ്യാനായിട്ട് സ്പോഞ്ച് ബോബ്, അണ്ടർ വാട്ടർ ഫൺ, അതേപോലെ തന്നെ ഒത്തിരി ആക്ടിവിറ്റീസ് ദറ്റ് പോ പാട്രോൾ ലൈവ് ഷോ ഇതൊക്കെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഹീറ്റ് സ്ട്രെസ് ഉള്ള സമയത്ത് കുട്ടികൾക്കും ഹീറ്റ് സ്ട്രെസ് വരാനുള്ള സാധ്യതയുണ്ട്. മേ ബി ദേ ഡോണ്ട് എക്സ്പ്രസ് ഇറ്റ്, ആ ഒരു എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് അവരിലേക്ക് കുറച്ച് ഒരു എൻ്റർടൈനിങ് ഫൺ ലവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് ഒരുമിച്ച് പോകാനായിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: അതെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. ഐ വോണ്ട്

0: 91.7 FM.
1: Katos Happiness Frequency.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.

ദിൽസേ എന്ന മൂവിയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റേഡിയോ സുനോ 91.7 FM-ലൂടെ 917 ഈവനിങ്സ് എൻ്റെ ടൈമിൽ. June 7 ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം. ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇന്നത്തെ ദിവസം വേൾഡ് കെയറിംഗ് ഡേ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കെയർ വേണ്ട ഫ്രണ്ട്സിന് കെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. ആൻഡ് ഓൾസോ എ വാം ഹഗ്. അത് ഏതൊരു സമയത്താണെങ്കിലും നമ്മൾ കുറച്ച് നേരം, ട്രസ്റ്റ് മീ, ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു ക്യാൻ ഗിഫ്റ്റ് എനിബഡി. സത്യം. കാരണം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള, അത്രയും നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അറിയുന്ന ഒരുപാട് കൂട്ടുകാരും ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഉണ്ടായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അമ്മമാരുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം അവരെ കെട്ടിപ്പിടിച്ച് ഒന്നിരിക്കുമ്പോൾ നമുക്കിനി എന്തൊക്കെ വേൾഡിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്താലും ഈ ഒരു ടൈമെന്ന് പറയുന്നത് ഏറ്റവും അധികം നമ്മൾ എന്താ മനസ്സിൽ ഒരു ഭാരം ഇല്ലാണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സംഭവം ദാ നമുക്ക് കൂട്ടുകാരുടെ അടുത്തും അല്ലെങ്കിൽ അത്രയും വേദനയിലിരിക്കുന്ന ഒരു സുഹൃത്തിന് തീർച്ചയായിട്ടും കെയർ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. സോ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. ഇന്നത്തെ ദിവസം, ഇന്നത്തെ ആ ഒരു സ്പെഷ്യാലിറ്റി വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ കൂടിയാണ്. സോ ഫുഡ് സേഫ്റ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ രാവിലെ തൊട്ട് തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ബട്ട് ദെൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. ഹൈജീനും കാര്യങ്ങളും ഒക്കെ തന്നെ ലൈഫിൽ സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ഇറക്കിയിരിക്കുന്ന കുറേയേറെ തന്നെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മുടെ ഫുഡ് സ്റ്റൈൽ തന്നെയാണ്. ഒരുപാട് ഓയിലി ആയിട്ടുള്ള, ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും രാത്രി സമയത്ത് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്യേണ്ട. ഇഫ് ഇൻ കേസ് നമ്മൾ മീലൊക്കെ സ്കിപ്പ് ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യാ ഓഫ് കോഴ്സ് അത് കഴിക്കുന്നതിൽ തെറ്റില്ല. ബട്ട് ദെൻ ഹെവി ആയിട്ട് ഫുഡ് ഒരിക്കലും കഴിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ ടൈമിൽ ടൈം അനുസരിച്ച്, സീസൺ അനുസരിച്ച് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മറന്നു പോരുത്. പ്രത്യേകിച്ച് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആൻഡ് ലൈഫിലെ സ്വപ്നങ്ങൾ കാണാനായിട്ട് മറന്നുകൂടി പോകണ്ട എന്ന് ഓർമ്മിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്ക്, പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ പാട്ടിലേക്ക്. ദിസ് ഈസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: വചനങ്ങളിലൂടെ.
1: തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: கேட்டு கூட்டு கூடா
2: Radio Sino.
3: Joy Alukas 917 evenings
4: presented by Joy Alukas world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges powered by
6: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
7: in association with
8: Commercial Bank your future grows when your savings grows save more Dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, thudagi, nigalude outdoor camping inum, barbecue inum, avashyamayathellam oruki, Daiso.
10: Daiso. Let's make every outing unforgettable.
11: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
13: Welcome back once again, Radio Sono 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 2:30. എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റിലോട്ട് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ഹാവ് സെറ്റ് അപ്പ് ഗുഡ് സോങ്സ് ഡു ട്രസ്റ്റ് മീ. നല്ല കുറേ പാട്ടുകളാണ് ഇന്ന് സുനോ മെലഡീസിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ പാട്ടൊക്കെ കേൾക്കാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് ഉഷാറായിട്ട് ഇരുന്നോളൂ. ആൻഡ് ഉഷാറാവുന്ന കാര്യം പറയുമ്പോൾ പാട്ടൊന്നും കേട്ടാലും ഉറങ്ങിപ്പോരുത് കേട്ടോ. പക്ഷേ നല്ല പാട്ടുകളാണ്, ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒത്തിരി പാട്ടുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ നമുക്കൊരു ചെറിയ പണിയിലോട്ടൊന്ന് കടന്നാലോ. കുറേ നേരമായി ഞാൻ മിണ്ടാതെ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് മാത്രമല്ലല്ലോ ആ ഒരു എന്താണ് ചെറിയ സംസാരിക്കാൻ മാത്രമല്ല അഭിപ്രായം പറയാനും. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംസാരങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു പണിയല്ലേ കെണി.

റൈറ്റ്. അങ്ങനെ നമ്മൾ നേരെ കിടക്കുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ചോദ്യത്തേക്ക്. സോ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ജനറൽ നോളജ് ആണ്, ഒരു ചെറിയ ജനറൽ നോളജ് ടെസ്റ്റിംഗ്. June 7 എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് മുന്നേ, അതായത് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ദിവസം അത് ബേസ് ചെയ്ത് വരുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു ചെറിയ ലൂപ്പ് ഹോള് ചിലപ്പോൾ മിസ്സൌട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല രാജ്യങ്ങളിലും പോകുമ്പോൾ നമുക്ക് അവിടുത്തെ റെസ്ട്രിക്ഷൻസ് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ പലയിടത്തും പല കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെ റെസ്ട്രിക്ഷൻസിൽ വരുന്ന ച്യൂയിങ് ഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒരു സ്ഥലത്തിൻ്റെ വൃത്തി ഹൈജീൻ ഫാക്ടൊക്കെ കണക്കിലെടുത്ത് യു ഗോ ടു വൺ കൺട്രി അല്ലെങ്കിൽ ദിസ് പെർട്ടിക്കുലർ കൺട്രി, ഇവിടെ നമുക്ക് ച്യൂയിങ് ഗംസ് അവൈലബിൾ അല്ല, യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരുടെ രാജ്യത്തിന് അവർ അത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ച്യൂയിങ് ഗം യൂസ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ കൊണ്ടുവന്ന ഒരു നിയമമാണ് യെസ് ച്യൂയിങ് ഗം അവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഏത് സ്ഥലത്താണ് ച്യൂയിങ് ഗം റെസ്ട്രിക്ഷൻ അങ്ങനെ വന്നിട്ടുള്ളത്, ആ ഒരു ച്യൂയിങ് ഗം യൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ യെസ് ആ ഒരു പണി, ചെറിയ പണി ഞാൻ ഇങ്ങനെ ദേ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ 5000917 ആൻസർ അറിയാമെന്നുള്ള ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. ബദ് എന്താ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടിയുള്ളത്. ആരാണ് ആദ്യം ഉത്തരം അയക്കണതെന്ന് നോക്കട്ടെ. This is Kada's Happiness Frequency 91.7 FM. Get to get to Kutukudam.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 9:35 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലി

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട്

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: 917 evenings.

Once again, welcome back. Radio Sonora 91.7 FM 917 evenings in the time ana Sandeep aanu koode join cheyyunnathu. Studio clockil samayam 8 mani kazhinju 28 minutum 46 secondum. Another beautiful track ഇതാ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഡോണ്ട് നോ, ചില ദിവസം നമുക്ക് ഇങ്ങനെ പാട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാൻ ആഗ്രഹിക്കില്ല. അങ്ങനെ ഒരുപാട് വൺ ഓഫ് ഐ മീൻ നോട്ട് ജസ്റ്റ് വൺ ലോട്ട് ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ് ഇന്നത്തെ പ്ലേലിസ്റ്റുകളിൽ ദാ പ്ലേ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സോങ് ഇസ് ഓൾസോ വൺ സച്ച് സോങ് വിധു പ്രതാപിൻ്റെതാ ഈ ഒരു അക്യപ്പെല്ല വേർഷൻ ഓഫ് ദിസ് സോങ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ആ ഒരു പാട്ടിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചെത്താം. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഞാൻ ചോദിച്ചിരുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരുപാട് പേര് നമുക്കിവിടെ അയക്കുന്നുണ്ട്. ഉത്തര വിനോദ് ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. റഫീഖ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വിനോദ് കുട്രു റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ അൻസൽ ഹബീബ് റൈറ്റ് ആൻസർ. എ ബി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഹാമിൽട്ടൺ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ഹായ് സന്ദീപ് നമസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ബട്ട് ദെൻ മെസ്സേജ് ഇച്ചിരി വലുതാണ്, ഞാൻ വായിച്ചു നോക്കിയിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ പറഞ്ഞു പോകുമ്പോൾ അബ്ദുള്ളയുടെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇർഷാദ് റൈറ്റ് ആൻസർ. സിറാജ് റൈറ്റ് ആൻസർ പറയുന്നു. റഫീഖ് റൈറ്റ് ആൻസർ. ജംഷീർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് റൈറ്റ് ആൻസർ. ദിവ്യ റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ ജെയ്സൺ റൈറ്റ് ആൻസർ പറയുന്നു. അഭിജിത്ത് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം എന്താണെന്ന് കുറേ പേര് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞു പോകുമ്പോൾ എന്ത് ചോദ്യമാണോ ചോദിച്ചേ,

ഇത് പണി നമുക്കല്ല കേട്ടോ, ബദ്ധൻ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ചൂയിങ്ങും യൂസ് ചെയ്യാൻ പറ്റില്ല. യെസ് ഫുഡ് സേഫ്റ്റി ഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ജൂൺ 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയുടെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു, ലോകത്ത് ചൂയിങ്ങും നമുക്ക് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ടോ? അങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നല്ല, കുറച്ചധികം സിറ്റീസൊക്കെ തന്നെയുണ്ട്. ബട്ട് ദെൻ റെസ്ട്രിക്ഷൻസ് ഒക്കെ അവിടെ വളരെ ചുരുക്കമാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിലേക്ക് മാത്രം ഒതുക്കിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. ബേസിക്കലി നമ്മളിപ്പോൾ എന്താണ് മെട്രോയിൽ യൂസ് ചെയ്യാൻ പാടില്ല, അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. മെട്രോയിൽ ചില ഹോട്ടൽസിൽ യൂസ് ചെയ്യാൻ പാടില്ല, ആൻഡ് ഓൾസോ ചില കോൺഫറൻസ് ഹാളിൽ പോകുമ്പോൾ അവിടെ ചൂയിങ്ങം യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് മൊത്തത്തിൽ ഈ സംഭവം അങ്ങോട്ട് യൂസ് ചെയ്യണ്ട, ഞങ്ങളുടെ രാജ്യം ഇങ്ങനെ ക്ലീൻ ആയിട്ടിരുന്നോട്ടെ എന്ന് തീരുമാനിച്ച ഒരു സ്ഥലമുണ്ട്. ഇതാണ് ആ സ്ഥലം എന്ന് ചോദിച്ചു പോയപ്പോഴാണ് ഇത്ര അധികം റൈറ്റ് ആൻസേഴ്സ് വന്നിരിക്കുന്നത്. ഇതാ ഇപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജിൻഷാദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഷമീർ റൈറ്റ് ആൻസർ. അപ്പോൾ റൈറ്റ് ആൻസറിലേക്ക് എത്തുമ്പോൾ യെസ് സിംഗപ്പൂർ എന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അവരുടെ പബ്ലിക് എന്താണ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാത്തത് കൊണ്ടും ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര അക്യുമുലേഷൻ ഓഫ് ച്യൂയിങ് ഗംസ് വരാൻ തുടങ്ങി. അത് അവരുടെ പബ്ലിക് പ്രോപ്പർട്ടീസിനെ നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, അത് നൈസായിട്ട് ആ സ്ഥലത്തെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് അവർ തീരുമാനം മാറ്റേണ്ടി വന്നു. യെസ്, അപ്പോൾ ആ ഒരു തീരുമാനം ദാ ഇന്നൊരു ഫാക്റ്റായിട്ട് ഇങ്ങനെ തുടരുമ്പോൾ ആ ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ച് ഒരുപാട് പേര് തന്നെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ് ഗൈസ്. ഇനി ഞാൻ പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഫേവറേറ്റ് ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഞാൻ പറഞ്ഞ ഒരു കാര്യം മറക്കണ്ട കേട്ടോ, ഇന്ന് സുനു മെലഡീസ് ബ്യൂട്ടിഫുൾ ഒരുപാട് ട്രാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ട് ഏറ്റവും അടിപൊളിയായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. ആൻഡ് ദ അക്കപ്പെല്ല വേർഷൻ വിധു പ്രതാപിൻ്റെ ആ നങ്ങേലിയുന്ന സോങ്ങിലേക്ക്.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM. ഇത് 9:17 ഈവനിങ്സിന്റെ ടൈം. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ബട്ട് ദെൻ ബിഫോർ ഐ ലീവ്, ഇന്നത്തെ ദിവസം മറന്നു പോകേണ്ട June 7 നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കോസ് നമുക്ക് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കെയറിംഗ് ഒക്കെ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് എക്സ്റ്റെൻഡ് ദാറ്റ് ഹാൻഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഫ്രണ്ട്. കാര്യം ഇന്നത്തെ ദിവസം വേൾഡ് കെയറിംഗ് ഡേ കൂടിയാണ്. അപ്പോൾ വേൾഡ് കെയറിംഗ് ഡേയിൽ നമുക്ക് ഒരു ഫ്രണ്ടിനെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് ദാറ്റ് യു മേക്ക്. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, ബട്ട് ദെൻ എവിടേക്കോ നമുക്കൊരു ചെറിയ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, കാറൊക്കെ ഡ്രൈവ് ചെയ്ത് വളരെ സേഫ് ആയിട്ട് നമ്മുടെ വീട്ടിലെത്തിയതിനു ശേഷം കണ്ണടച്ച് റേഡിയോ സോനോ ഓൺ ചെയ്താൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്ക് ഉണ്ട്. ബട്ട് ദിസ് ഇസ് വൺ സ്പെഷ്യൽ ട്രാക്ക് ഐ എം സെൻഡിങ് ടു യു ഗൈസ്.

ടു ദ വൺസ് ഹു ഫീൽ ലോൺലി എവിടെയെങ്കിലും ഒക്കെ ചെറിയ സ്ട്രെസ് ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാ ഇതേപോലെ ഒരു ഫേവറേറ്റ് സോങ് കേട്ട് അങ്ങ് ഉറങ്ങുക. നമ്മള് വിചാരിക്കാത്ത രീതിയിൽ ഒരു വലിയ ഫീലിലേക്ക് നമ്മൾ അത് കൊണ്ടുപോകും. യാതൊരു ഡൗട്ടും വേണ്ട. അപ്പൊ ആ ഒരു ചെറിയ ടിപ്പ് കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് ദിസ് ഇസ് മീ സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം 917 ഈവനിങ്സ് ടുഡേ. നാളെ ഒരുപാട് ഫണ്ടും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. സോ ദർ ഇസ് ഓൾവേസ് ടൈം ഫോർ മെനി വേർഡ്സ് ആൻഡ് ദർ ഇസ് ഓൾസോ എ ടൈം ടു സ്ലീപ്പ്. അപ്പൊ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നില്ല, ബട്ട് ദെൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ കേട്ട് ആ ഒരു സ്ട്രെസ് ഒക്കെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉറക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ യെസ് വി കൻ കോൾ ഇറ്റ് എ ഡേ. നാളെ പാക്കലാം. സീ യു ഓൾ ടുമോറോ. ടാറ്റാ ടാറ്റാ ടാറ്റാ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. എക്സ്പേർട്ട് ട്രെയിനേഴ്സ്, ഗ്രൂപ്പ് ക്ലാസ്സസ്, പേഴ്സണൽ ട്രെയിനിംഗ്, ന്യൂട്രീഷൻ ഗൈഡൻസ്, പ്രീമിയം എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. എ ന്യൂ ഡെസ്റ്റിനേഷൻ ഫോർ ഫിറ്റ്നസ്, സ്ട്രെങ്ത്, കമ്മ്യൂണിറ്റി. ഫാൽക്കൺ ഫിറ്റ്നസ്.
4: Naseem Surgical and Medical Center.
5: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ മോഹൻ ബാസൽ. ഞാനൊരു മോണോരോഗ വിദഗ്ധനാണ്, നഴ്സിംഗ് മെഡിക്കൽ സെന്ററിൽ നിന്ന്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഒരു ഡൗട്ടാണ്, അവർ നന്നായി പല്ല് വൃത്തിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പല്ലിന്റെ ഇളക്കം അല്ലെങ്കിൽ പല്ലിൽ നിന്ന് വരുന്ന, മോണയിൽ നിന്ന് വരുന്ന രക്തം അഥവാ മോണപ്പഴുപ്പ് കുറയാത്തതെന്ന്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ മോണപ്പഴുപ്പ് ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ മോണയുടെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മോണപ്പഴുപ്പിന്റെ എന്ത് ലക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പെരിഡോണ്ടിസ്റ്റ് അഥവാ മോണരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. താങ്ക് യു.
4: Naseem Surgical and Medical Center. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. 917 evenings. You are listening to Radio Suno 91.7.

കത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് എക്സ്പേർട്ട് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ക്ലാസ്സസ് പേഴ്സണൽ ട്രെയിനിംഗ് ന്യൂട്രീഷൻ ഗൈഡൻസ് പ്രീമിയം എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. എ ന്യൂ ഡെസ്റ്റിനേഷൻ ഫോർ ഫിറ്റ്നസ് സ്ട്രെങ്ത് കമ്മ്യൂണിറ്റി ഫാൽക്കൺ ഫിറ്റ്നസ്. You are listening

91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Sunoo.

0: सुनो 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: Hi, this is Rahman.
0: You're listening to
2: Radio Suno 91.7 FM. Kettu kettu

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: I'm Renji Panikkar.
7: You're listening to
6: Radio Suno 91.7 FM. Kettu kettu puttu kudan.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।